ഒരു മൺപാത്ര നിർമ്മാതാവ് രണ്ട് ഭരണികൾ ഉണ്ടാക്കി. ചൂടിനെ ഭയന്ന ആദ്യത്തെ ഭരണി അവൻ വെയിലത്ത് മാത്രം ഉണങ്ങാൻ അനുവദിച്ചപ്പോൾ രണ്ടാമത്തേത് ചൂളയിലെ കടുതത്തിയിൽ ചുട്ടെടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ശക്തമായ മഴക്കാലം വന്നപ്പോൾ വെയിലത്തുണക്കിയ ഭരണി വെള്ളം തട്ടി അലിഞ്ഞ് വീണ്ടും ചെളിയായി മാറി. എന്നാൽ തീയിൽ ചുട്ടെടുത്ത ഭരണി ഗ്രാമവാസികൾക്ക് കുടിവെള്ളം ശേഖരിക്കാൻ തക്കവിധം കരുത്തുള്ളതായി നിലകൊണ്ടു. ജീവിതത്തിലെ കടുത്ത പരീക്ഷണങ്ങളും വേദനകളും നമ്മെ തളർത്താനല്ല, മറിച്ച് ഭാവിയിൽ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പാകത്തിൽ നമ്മളെ വാർത്തെടുക്കാനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 11, കൊല്ലവർഷം 1201, കർക്കിടകം 26, ചൊവ്വാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ F90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. നമ്മൾ മലയാളികൾക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മൂന്നാറോ അല്ലെങ്കിൽ വയനാടോ ഒക്കെയാണ്. ഈ ഡെയിലി ലൈഫിലെ തിരക്കിൽ നിന്നും മാറി കുറച്ച് നേരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാലേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ മലനിരകൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസ് നമുക്ക് ഇത്രയും പോസിറ്റീവ് എനർജി തരുന്നത് എന്നുള്ളത്. ആ ഒരു അന്തരീക്ഷം, അവിടുത്തെ ശുദ്ധമായിട്ടുള്ള വായു, പിന്നെ ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഇന്ന് ഓഗസ്റ്റ് 11 ഇന്നത്തെ ദിവസത്തിന് ഈ പറഞ്ഞതുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. മറ്റൊന്നുമല്ല, ഇന്ന് ജപ്പാൻസ് മൗണ്ടെയിൻ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മലനിരകളോട് നമുക്കുള്ള സ്നേഹവും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ട്രക്കിംഗ് ചെയ്യാനായിട്ട്, സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വെറുതെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കാനായിട്ട്, അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യാനായിട്ട് ഈ പർവ്വതങ്ങൾക്ക് കഴിയുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, ഇതെല്ലാം എവിടെയോ ഈ ഒരു മലനിരകളുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെയുള്ള മരങ്ങളും മൃഗങ്ങളും ഒക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ

ആ ഒരു ബ്യൂട്ടി അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും മോർണിംഗ് മോഷോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: ഈ ഓണം ആസ്മയായ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആസ്മയായ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഒരു വീട് ശരിക്കും ഉണരുന്നത് എപ്പോഴാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ബഹളം, ചിരി, പാട്ട്, ചിലപ്പോൾ ഇടയ്ക്കുള്ള ചെറിയ വഴക്കുകൾ, ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു വീടിനെന്തോ ഒരു വല്ലാത്ത ശൂന്യത ഫീൽ ചെയ്യും അല്ലേ? കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ എപ്പോഴും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും. അവർ ജനിച്ച അന്ന് തൊട്ട് അവരാദ്യമായിട്ട് നടന്നത്, സംസാരിച്ചത്, അങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും പേരൻസിൻ്റെ മനസ്സിൽ വലിയൊരു ഓർമ്മയായിട്ട് മാറാറുണ്ട്. എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളർന്ന് വലുതാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഇന്നലെ വരെ നമ്മുടെ കൈപിടിച്ച് നടന്ന നമ്മുടെ കുട്ടികൾ പെട്ടെന്നൊരു ദിവസം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും അഭിമാനവും ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണല്ലേ. ഇനി മക്കൾ എത്ര വലുതായിട്ടുണ്ടെങ്കിലും പേരൻസിന് അവരെന്നും ചെറിയ കുട്ടികൾ തന്നെയായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നാഷണൽ സൺ ആൻഡ് ഡോട്ടർ ഡേ ആണ് കേട്ടോ. നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ സ്നേഹത്തോടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ. ഈ ഒരു ബിസി ലൈഫിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലപ്പോഴും പേരൻസിന് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം അവർക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് മാറ്റിവെക്കാം. അവർക്ക് വലിയ വിലയുള്ള ഗിഫ്റ്റൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും അവരുടെ കൂടെ കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിക്കുക, അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേൾക്കാനായിട്ട് റെഡിയാവുക, ഇതൊക്കെ മതി അവർക്ക് വലിയൊരു ഹാപ്പിനെസ് കിട്ടാനായിട്ട്. കുട്ടികളെന്ന് പറയുന്നത് ശരിക്കും ഒരു വീടിന്റെ ജീവൻ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചെവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് പോവുകയോ ചെയ്യാട്ടോ. അപ്പോൾ ഡിയർ പേരൻസ്, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ കുട്ടികളെ കുറച്ചുകൂടി കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ ദിവസവും സ്നേഹിക്കാറുണ്ട് എങ്കിൽ പോലും ഇന്ന് കുറച്ചുകൂടി സ്നേഹം വാരിക്കോരി കൊടുക്കാനായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും പേരൻസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാ കുട്ടികളെയും ഇഷ്ടപ്പെടുന്ന പേരൻസിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് കാണാ കൺമണി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്, വിത്ത് മീ RJ അനാമിക.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. യുപിഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കുശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. യുപിഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced and if so, its scope and structure.
1: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है, बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से. ये भी आप विश्वास दिलाना पड़ेगा.
1: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പുകൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദി സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ അഞ്ചാമത് യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000-ലധികം വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
5: സ്കോളർഷിപ്പ് ജായേഗി സ്റ്റുഡൻസ് കെ നാം ലേക്കിൻ ജായേഗി യൂണിവേഴ്സിറ്റി കോ യൂണിവേഴ്സിറ്റി സെ കോളേജ് മേ ഫിർ കോളേജ് ഫിർ ഢൂണ്ടേഗാ ഇത്നാ സമയ ലഗ് ജാതാ ഥാ കി ജബ് തക് സ്കോളർഷിപ്പ് പഹുഞ്ചതി ഥി തബ് തക് പതാ ചലാ പരീക്ഷാ വരീക്ഷാ സബ് നിപട് ഗയി. സ്കോളർഷിപ്പ് കാ ഉദ്ദേശ് ക്യാ ഥാ? സഹീ സമയ പർ സ്റ്റുഡൻസ് കി സഹീ ജറൂരത് പൂരി ഹോ ജായേ പഠായി ലിഖായി സിംഗൽ ക്ലിക് സേ ഹർ മഹീനേ സമയ പർ ബച്ചോ കോ സ്കോളർഷിപ്പ് പഹുഞ്ചേഗി.
1: ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ്, മന്ത്രി എം ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132ആയി. 570ലേറെ പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. UPI ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.
5: മോർണിംഗ് മോജോ.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനാമിക. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. മുനിസിപ്പൽ പരിധിയിൽ നിന്ന് 2025 ഡിസംബർ 31 മുൻപായിട്ട് വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങി വരുന്ന ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 മുൻപായിട്ട് അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കത്തിനൊപ്പം തന്നെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ കാര്യാലയം ത്തിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതൻ അല്ല, വിവാഹിത അല്ല തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ നിലവിലെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരും മുനിസിപ്പൽ കാര്യാലയത്തിൽ സർട്ടിഫിക്കറ്റുകൾ ആധാർ പകർപ്പിനൊപ്പം തന്നെ സമർപ്പിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2025 ഡിസംബർ 31 മുൻപായിട്ട് പലതരം ക്ഷേമ പെൻഷനുകൾ വാങ്ങി വരുന്ന ഗുണഭോക്താക്കൾ ഈ വരുന്ന സെപ്റ്റംബർ 30 മുൻപായിട്ട് തന്നെ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമാണ്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെൻറ്ററുകളിലും PG കോഴ്സുകളിലേക്ക് ഇതുവരെയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക് സ്പോർട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 18 വരെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: https://admissions.keralayuniversity.az.in/PG2026. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം: https://admissions.keralayuniversity.ac.in/PG2026. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി റൺവേ.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, ഉലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Arinille Sarathi Bajajil on aghosham thudangi kazhinju Bajajinte mikacha modelukalaya Platinum mudal Dominar vareulla ella modelukalum electric modelaya Chetak CNG modelaya Freedomum mikacha offerukalodeyum finance schemeukalodeyum swandhamakkam
3: Bajaj two wheelerukalkku 3000 rupa special offerukalum oro purchasinum oru pai sammanangalum electric modelaya Chetakine 2000 rupa initial പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: ISRD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൽ ഒന്നാം വർഷ ബിടെക് കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13 നടക്കാനായിട്ട് പോവാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, www.cemoonar.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 291 9090 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്, ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ?
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ബൈ പറയാം. മീനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
2: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

സാഹസം എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഒരു മരത്തിന്റെ ജീവൻ ചെളി പുരണ്ട വേരുകളാണ്, ഭംഗിയുള്ള പൂക്കളല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ കൂട്ടേണ്ടതും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു അനാമികക്കുട്ടി. അതുപോലെ എന്റെ അച്ഛൻ മരിച്ച ദിവസവുമായിരുന്നു കർക്കിടകം 24-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ശശികല ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ മരിച്ചുപോയ ചേച്ചിയുടെ അച്ഛനും നിത്യശാന്തി നേരുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ാണ്. തെളിഞ്ഞു വിളക്കും നന്മയുള്ള മനസ്സും ഒരുപോലെയാണ്, രണ്ടും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുഹമ്മദ് കെയും ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. വസന്തത്തിൽ പൂക്കുന്ന പൂക്കളെയല്ല പ്രണയിക്കേണ്ടത്, ഹേമന്തത്തിൽ കൊഴിയുമ്പോഴും ഒപ്പം നിൽക്കുന്ന വേരുകളെയാണ് പ്രണയിക്കേണ്ടത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ടാണ് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദ് ഇക്കയ്ക്കും മുഹമ്മദ് ഇക്കയുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാർക്കും മാത്രമല്ല ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൗട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
3: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
5: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: യെസ്, എങ്ങനെ, വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും മിനി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, അനാമിക കുട്ടിക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നാഷണൽ സൺ ആൻഡ് ഡോട്ടേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു മിനി ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ മിനി ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് എന അനാമിക, ഏവർക്കും സുഖമല്ലേ, സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഓർക്കണമെന്നില്ല, എന്നാൽ നമ്മൾ ഓർക്കും എന്നും അവരെ ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ടീച്ചർ അയച്ചിരിക്കുന്നത്. അപ്പൊ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മന് ടീച്ചർക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. കൂടാതെ അനൂജ ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും മനോഹരമായിരിക്കട്ടെ ഈ ശുഭദിനം. ഹൃദയം നിറഞ്ഞ പ്രഭാത ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും നമ്മുടെ അനൂജ ചേച്ചിക്കും പ്രതീക്ഷിച്ചതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷേട്ടനാണ്. ജീവിതം എപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല, പക്ഷേ ഓരോ വെല്ലുവിളിയും നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ്. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഇന്ന് ചെയ്യുന്ന ചെറിയ നല്ല ശ്രമങ്ങളാണ് നാളെയുടെ വലിയ വിജയങ്ങളുടെ അടിത്തറ. പുഞ്ചിരിയോടെ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും വരാനുണ്ട്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. സുലേഷ് ചേട്ടൻ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട്. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ചേട്ടനും ഒരുപാട് സന്തോഷമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനു ചേട്ടനാണ്. റിട്ടയർഡ് അംഗൻവാടി ഹെൽപ്പർ തങ്കമണി അമ്മയ്ക്ക് സന്തോഷ മക്കൾ ദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനുചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ വിനുചേട്ടനും റിട്ടയർഡ് അംഗൻവാടി ഹെൽപ്പർ ആയിട്ടുള്ള തങ്കമണി അമ്മയ്ക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ട്യൂസ്ഡേ ആയിരിക്കട്ടെ. ഫൈനലി നമുക്ക് ജയലേഖ ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് ആശ്രയ, ഹായ് അനാമിക, എന്തുണ്ട് വിശേഷം, സുഖമാണോ? ജയലേഖ ചേച്ചി സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അവിടെയും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനോ കേട്ടോ. ഈ വാക്കുകൾക്ക് ചിലപ്പോൾ മരുന്നിനേക്കാൾ ശക്തിയുണ്ട്. ജീവിതത്തിന്റെ തിരക്കിലും ടെൻഷനിലും മനസ്സ് തളർന്നിരിക്കുമ്പോൾ സുഖമാണോ, ഇന്ന് എന്താണ് കഴിച്ചത്, നീ ഭക്ഷണം കഴിച്ചോ എന്ന് സ്നേഹത്തോടെ ഒരാൾ ചോദിച്ചാൽ മനസ്സിന് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ആശ്വാസം ലഭിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് ജയലേഖ ചേച്ചി അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റാണല്ലേ. നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിതത്തിലെ തിരക്കിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു ആള് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലക്കി ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കും. അവരെ ലൈഫ് ലോങ് ചേർത്ത് പിടിക്കുക കേട്ടോ. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ ജയലേഖ ചേച്ചിക്കും അതുപോലെ തന്നെ വിനുചേട്ടനും സുലേഷ് ചേട്ടനും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
2: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
1: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലയപുരം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
10: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
11: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
12: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
13: മോർണിംഗ് മോജോ.
14: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ചും ഒരുപാട് സ്വപ്നങ്ങളുള്ള സ്ത്രീകൾ. എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് കേട്ടോ. കോട്ടക് മഹീന്ദ്ര ബാങ്കും IIM ബാംഗ്ലൂരും ചേർന്നിട്ട് വനിതാ സംരംഭകർക്കായിട്ട് ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത് മുതൽ അത് മാർക്കറ്റിൽ എത്തിക്കുന്ന വരെയുള്ള എല്ലാ ഹെൽപ്പുകളും ഇവർ ചെയ്തു നൽകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൃഷി, മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസം, ടെക്നോളജി എന്നീ മേഖലകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കായിരിക്കും മുൻഗണന നൽകാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, https://tinyurl.com/2y92fpcy. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, https://tinyurl.com/2y92fpcy. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 22 ആയിട്ടുണ്ട്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
3: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
8: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: മോർണിംഗ് മോജോ.
12: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിൽ ഏകദേശം 1.6 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് കടലിലിറങ്ങാനായിട്ട് പാടില്ല. അതുപോലെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബീച്ചിലേക്കുള്ള യാത്രകളും അതുപോലെ കടലിലിറങ്ങിയുള്ള വിനോദ പരിപാടികളും കർശനമായിട്ടും ഒഴിവാക്കാട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രമിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. മഹാസമുദ്രം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയ്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ് ഓണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
5: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
1: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
2: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. 27 സുവർണ പാരമ്പര്യവുമായി കൈരളി ജുവലേഴ്സിന്റെ 7 ഷോറൂം, അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജുവലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 52 എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 3 ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ രാവിലെ സംസാരിച്ച ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മൗണ്ടെയിൻ ഡേ ആണ്. ഈ ഡെയിലി ലൈഫിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ചെറിയ യാത്ര പോകാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ആ ഒരു കോടമഞ്ഞും തണുത്ത കാറ്റും ഒക്കെ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ്, അത് ശരിക്കും നമ്മുടെ സ്ട്രെസ് മാറ്റാനായിട്ടുള്ള വലിയൊരു മരുന്ന് തന്നെയാണ് എന്ന് തന്നെ പറയാം. യാത്ര ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും പ്രകൃതിയും മലനിരകളെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഓ ക്ലോക്ക്.

0: എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ് ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കും.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീന്നൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരെ ഉണ്ടെന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് ഇവ.
0: ഇവ, ആഹാ, മനോഹര പേരൊക്കെയാണല്ലോ. ശരി, ഇവ വീട് അടുത്ത് തന്നെയാണോ?
1: ഞാൻ ഇവിടെ ടൗണിൽ
0: താമസിക്കുക. ശരി ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് പപ്പ, അമ്മ, അനിയൻ, അനീത്തി, അച്ഛനമ്മച്ചി.
0: വലിയൊരു ഫാമിലിയാണോ?
1: ആ, പപ്പയുടെ ബ്രദറും ഉണ്ട്.
0: വലിയ ഫാമിലിയാണ്. ശരി ശരി, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാവരും സന്തോഷിക്കുന്നു. ഞാൻ ഇപ്പൊ കോളേജ് സ്റ്റുഡന്റ് ആണ്. ഞാൻ യു കെ പഠിക്കുന്നു.
0: യു കെ പഠിക്കുകയാണ്? ഓക്കേ, എന്താ പഠിക്കുന്നത്?
1: ഞാൻ നഴ്സിംഗിന് പോവാ. അപ്പൊ ഇപ്പൊ എനിക്ക് അടുത്ത വർഷം നഴ്സിംഗിന് കയറുള്ളൂ. അവിടെ പ്ലസ് ത്രീ ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കേ, ശരി ശരി. അപ്പൊ ഇപ്പം കറന്റ് യു കെ ആയിരുന്നു?
1: അതെ അതെ.
0: വെക്കേഷൻ ആണ്?
1: വെക്കേഷൻ ആണ്. മൂന്നാഴ്ച.
0: അപ്പൊ എങ്ങനെയുണ്ട്, ഹൗ ഇസ് യു കെ ലൈഫ്?
1: അടിപൊളി. ഞാൻ ആക്ച്വലി ബോർൺ ആൻഡ് ബ്രോഡ് കുവൈറ്റിലാണ്. ഞാൻ ഇപ്പൊ ടു ഇയേഴ്സ് ആയിട്ടേ ഉള്ളു യു കെയിലോട്ട് ഷിഫ്റ്റ് ആയിട്ട്. അപ്പം ഫസ്റ്റ് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാം സെറ്റിലായി. ഓക്കെ, പോണു. അത് ഫുഡിന്റെ ഒരു ഇതേ ഉള്ളു. കുവൈറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ മലയാളം, ഐ മീൻ മലയാളി ഫുഡുകൾ കിട്ടുമായിരുന്നു. അവിടെ യു കെ അത് പാടാ, ഇംഗ്ലീഷുകാരുടെ ഫുഡും
0: അങ്ങനെയൊക്കെ. ഇംഗ്ലീഷ് ഫുഡ് കഴിക്കുന്നതിന്റെ പരിതാപ അവസ്ഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുക്ക് അറിയാവോ?
1: കുറച്ചൊക്കെ
0: കുറച്ചൊക്കെ. ജീവിച്ചോൾ അറിയാലേ?
1: അറിയാം അറിയാം. അമ്മ നാട്ടിൽ പോകുമ്പോ ഞങ്ങൾ മൂന്നുപേരെ ഒറ്റയ്ക്കാവും. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ വെച്ച് പോയിക്കോളും, തട്ടിക്കൂട്ട.
0: ശരി, ജീവിക്കാനുള്ളത് നമുക്ക് കഞ്ഞി കുടിച്ച് പോകാനുള്ള വകയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലേ.
1: ഓക്കെ,
0: ശരി ശരി. അപ്പൊ എന്തായാലും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാകാൻ അറിയുന്നതുകൊണ്ട് നമ്മുടെ പുറത്തെ എബ്രോഡ് ലൈഫ് ഒന്നും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഇവ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടേ ഇരുന്നോളൂ റേഡിയോ 1D ഓൺ ആശ്രയ FM 19.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. യു കെയിൽ പഠിക്കുന്ന നമ്മുടെ ഇവയെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ഇവ
1: പുറത്തെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ നമ്മുടെ ഇന്ത്യ ആണോ അതോ യു കെ ആണോ ലൈഫ് സ്റ്റൈൽ കീപ്പ് അല്ലെങ്കിൽ മുമ്പോട്ട് പോവാൻ ഏറ്റവും ബെസ്റ്റ്?
2: ഇന്ത്യയിൽ പൈസ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ജീവിക്കാം, ലൈക്ക് പൈസ ഉണ്ടായാൽ മതി. യു കെ ആണെങ്കിൽ നമുക്കിപ്പോ ടാക്സ് അതൊക്കെ പിടിച്ചു കഴിയുമ്പോ കുറച്ച് പൈസ പോവെങ്കിൽ പോലും ഇവന്ന കുറച്ചുകൂടെ സേഫും. ഇപ്പൊ എനിക്ക് കറന്റ് പെണ്ണായോണ്ട് തന്നെ എനിക്ക് ഇന്ത്യ അത്രയും സേഫ് ആയി തോന്നാറില്ല. എനിക്ക് യു കെ ആണ് കൂടുതൽ സേഫർ ആയിട്ടും ജീവിക്കാൻ എളുപ്പമായിട്ടും തോന്നുന്നത്. ഇവിടെ ലൈക്ക് സേഫ്റ്റി, എപ്പൊ ഞാൻ ന്യൂസ് നോക്കിയാലും റേപ്പ് കേസും അത് ഇതും ഒക്കെ ആവുമ്പോ പിന്നെ എനിക്ക് അത്ര ഇതായി തോന്നാറില്ല.
1: നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവണമെന്ന് തോന്നുന്നുണ്ട്.
2: നിയമങ്ങളുണ്ട്, പക്ഷെ ആൾക്കാർ പാലിക്കാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. ലൈക്ക് അത് പ്രോപ്പറായിട്ട് ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ നിയമം പക്കയായിട്ട് പാലിക്കും, ഒരു കുഴപ്പമില്ല അവർക്ക്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ മാത്രം സ്വന്തം നാട്ടിൽ അവർക്ക് നിയമം പാലിക്കാൻ പറ്റില്ല. അത് പാലിച്ചു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എവിടെ വേണേലും എപ്പോ വേണേലും പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കും ഒരേപോലെ പോവാം, ഒരു കുഴപ്പമില്ലാണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ കറക്റ്റായ കാര്യം പറഞ്ഞത്, കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ നിയമം പാലിക്കാത്ത ആൾക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഒബേ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് എന്താണ്, പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ നിയമ വ്യവസ്ഥ കുറച്ചും കൂടെ ലിബറൽ ആയതുകൊണ്ടായിരിക്കാം മേബി, അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം ഒന്ന് പരിചയപ്പെടുന്നതിൽ. യു കെ ലൈഫൊക്കെ അടിച്ചുപൊളിച്ചു പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് യു കെയിൽ പഠിക്കുന്ന ഇവയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
4: പ്രൈം ഫിറ്റ് പ്രീമിയം എസി ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഈ ഓണം ആശ്രയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർ നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേച്ചി ഉണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: അഞ്ജു.
0: അഞ്ജു ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: ആ അടുത്തൊക്കെ തന്നെയാണ്.
0: ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, ഞാനുണ്ട്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു,
1: സുഖമായിട്ട് വന്നു, ജോലി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇവിടെ ഒരു ബുട്ടീക്കിൽ വർക്ക് ചെയ്യുന്നു.
0: ബുട്ടീക്ക് വർക്ക് ചെയ്യാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: സൂപ്പർ ആയിട്ട് പോകുന്നു, കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നു, നല്ല പ്രഷറൈസേഷൻ ഉണ്ട്. ആ ഇങ്ങനെയൊക്കെ പോകുന്നു.
0: ഇങ്ങനെയൊക്കെ പോവാണ്. അപ്പൊ ഫാഷൻ ഡിസൈനിങ് ആണ്?
1: അതെ അതെ, ഫാഷൻ ഡിസൈനിങ് ആണ്.
0: അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സെക്ടർ ചൂസ് ചെയ്ത്? ജോലി മേഖലയായിട്ട്
1: സെക്ടർ ചൂസ് ചെയ്ത് റീസൺ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഇഷ്ടമാണ്, അതുകൊണ്ട്.
0: അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണ്, അതുകൊണ്ട് അങ്ങ് ചൂസ് ചെയ്തതാണല്ലേ?
1: അതെ അതെ, ഉറപ്പായിട്ടും.
0: ആക്ച്വലി ഇത് കുറച്ച് കോമ്പറ്റീഷനുകളോ മേഖലയല്ലേ?
1: ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മളെ നാല് ചുറ്റും നല്ല കോമ്പറ്റീറ്റേറ്റർ ആണ് ഉള്ളത്. കുഴപ്പമില്ല, നമുക്ക് മുട്ടി പോവാൻ പറ്റും.
0: നമുക്ക് സ്കിൽ ഉള്ളതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത്.
1: അതെ അതെ, ഉറപ്പായിട്ടും.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഡിസൈനിങ് വർക്ക്സിനൊക്കെ അഞ്ചേച്ചി സമീപിക്കണം അല്ലേ?
1: അതെ അതെ, ഉറപ്പായിട്ടും സമീപിക്കണം. കൂടുതൽ വർക്ക് കിട്ടണം, അതെന്റെ ആഗ്രഹമാണ്, സന്തോഷവും ഉണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം നന്നായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് ഫാഷൻ ഡിസൈനറായ അഞ്ചു ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: വള്ളിയേ ചക്കര വള്ളിയേ, മല്ലിയേ സന്തന മല്ലിയേ.

0: ഒപ്പം. Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ശ്രേയ സുരേഷ്.
0: ശ്രേയ വീടടുത്ത് തന്നെയാണോ?
1: അല്ല, പത്തനംതിട്ട അടൂരേനാത്ത് ഭാഗം.
0: അടൂരാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: ഇവിടെ ഡ്രസ് എടുക്കാൻ.
0: ഡ്രസ് എടുക്കാൻ വന്നെയാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തെങ്കിലും വിശേഷം കാണുമല്ലോ?
1: പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഓണത്തിന് ഡ്രസ് എടുക്കാൻ വന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക്, ഞാൻ എബ്രോഡാ പഠിക്കുന്നത്, അപ്പൊ അതിനും കൂടെ ഡ്രസ് എടുക്കാൻ വന്നതാ.
0: ഓക്കെ, എബ്രോഡാ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്?
1: ഞാൻ കിർഗിസ്ഥാൻ.
0: ഓക്കെ, എന്താ പഠിക്കുന്നത്?
1: MBBS.
0: മെഡിസിൻ വിദ്യാർത്ഥിയാണ്. ശരി, എന്തുകൊണ്ടാ മെഡിക്കൽ ഈ ഒരു സെക്ടർ ചൂസ് ചെയ്തേ?
1: അത് അച്ഛന് ഇഷ്ടമായിരുന്നു, അപ്പം അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. പിന്നെ എനിക്ക് ഈ ഫീൽഡില് കൂടുതൽ പഠിച്ചു വന്നപ്പോ എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടാനായിട്ടമ്മയൊക്കെ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ?
1: അവിടെ കുഴപ്പമില്ല, എല്ലാം മലയാളി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഓക്കെയാ.
0: ഓക്കെയാണ്, ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും എന്താണ് ഒരു നല്ല ഡോക്ടറായിട്ട് മാറാൻ സാധിക്കട്ടെ കേട്ടോ.
1: ആ, താങ്ക് യു.
0: എന്തുകൊണ്ടാ ഈ ഒരു കൺട്രി തന്നെ ചൂസ് ചെയ്തത് മെഡിസിന്?
1: അവിടെ ഫീസ് ലോ ആണ്, ലോ പ്രൈസ്. അപ്പം എന്താ, ഇവിടെ ഏനപ്പോയില് തന്നെ മാംഗ്ലൂര് ഒബ്സർവേഷൻഷിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഏനപ്പോയിട്ട് ഇതായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കിർഗിസ്ഥാൻ ചൂസ് ചെയ്ത് കെഎൻയു.
0: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ കിർഗിസ്ഥാനിൽ MBBS ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രേയാണ് നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ശ്രേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. സോ അപ്പൊ എന്തായാലും ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടേ ഇരുന്നോളൂ റേഡിയോ 1D ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ദൈവം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ശ്രീശാന്ത് ഒഡാശ്രയ FM 19 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. കിർഗിസ്ഥാനിലെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയാണ് നമ്മളിങ്ങനെ പരിചയപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രേയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രേയ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ക്ലൈമറ്റും ഒരു വെതറൊക്കെ ആയിരിക്കുമല്ലോ അവിടെ. എങ്ങനെയുണ്ട് ആക്ച്വലി അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ?
1: സീസൺസ് തമ്മിലായാലും ഇന്ത്യ തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അവിടെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പം അത് ജാനുവരി ഫെബ്രുവരി ഒക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ നല്ല വെയില് വരുമ്പോ നല്ല ചൂടായിരിക്കും.
0: സീസൺസ് ഒക്കെ എക്സ്ട്രീം വരുന്ന സമയത്തൊക്കെ എക്സ്ട്രീം ആയിരിക്കും.
1: അതുകൊണ്ടാണ് ഞങ്ങള് ഈ ടൈം ആകുമ്പോ വെക്കേഷൻ ആക്കുന്നവര്. അതുകൊണ്ട്
0: വെക്കേഷൻ ടൈമിലാണ് വീട്ടില് നാട്ടിലാണ്.
1: അതെ അതെ.
0: ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെയാ?
1: ഫുഡ് അവിടെ മലയാളി ഷെഫ് ഉണ്ട്. അപ്പം നമുക്ക് സാധാ നോർമൽ ചോറ് കറി തന്നെ കിട്ടുന്ന.
0: ഓക്കെ, അപ്പൊ കുക്കൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു വന്ന.
1: അതെ.
0: ശ്രേക്ക് കുക്കി അറിയാം?
1: ഇല്ല,
0: കുക്കി അറിയത്തില്ല.
1: ഇല്ല.
0: ദൈവം, അപ്പൊ ഒരു ദിവസം കുക്ക് ലീവ് ആണെങ്കിൽ എന്ത് ചെയ്യും?
1: കുക്ക് ലീവ് എടുക്കാറില്ല. അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ കുക്കിന്റെ താമസം.
0: ഓക്കെ, ശരി ശരി. കുക്ക് ഉള്ളതുകൊണ്ട് ഹോസ്റ്റൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, ജീവിച്ചു പോകുന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായ ശ്രേയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഡോക്ടറായിട്ട് മാറ്റം കേട്ടോ.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ പരിചയപ്പെട്ടത് മെഡിക്കൽ വിദ്യാർത്ഥിയായ ശ്രേയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആ ശ്രേയ FM 19.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900. 9526690909. അപ്പൊ എന്നാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമ്മുടെ ഈ കാസറ്റ് കഫയിൽ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫ ഇതാ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെഎം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേട്ടുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഉസ്താദ് ഹോട്ടൽ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Onam Polikyam, Aljoyil Shopping Nadatham. Vamban Vilakuravum, Kidilan Offerukalum. Ee Onathine, Aljo Supermarketil, Savings Inde Perumazha. Aljo Onam, Adipoliyakam. Aljo Hypermarket Nellikundam, Aljo Supermarket Payneel Antumannur. Aljo Vilakuravinde Vismayam.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
11: ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്ന ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് മുക്കാല മുഖാബ്ല ലീല വെച്ച് തരുമോ? ഇതെൻ്റെ മക്കൾ മിന്നുവിനും അനിയൻ കുട്ടനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് ചിന്ന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിന്ന ചേച്ചിയുടെ മക്കളായിട്ടുള്ള മിന്നുവിനും അനിയൻ കുട്ടനും വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. കാതൽ എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് മുഖാബ്ല എന്ന പാട്ട്. അതും വാലി സാർ വരികൾ എഴുതി, AR റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു കിട്ടിലം പാട്ട് തന്നെയാണ്. അതുപോലെ തന്നെ AR റഹ്മാൻ സാറും സ്വർണലതാ മാമും അതുപോലെ തന്നെ മനു സാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. എന്തായാലും കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ രാജി, പനവേലി കണ്ണൻകോട് നിന്നാണ്. നാടൻ പാട്ടിന്റെ താളവും നാടിന്റെ വേഷവും ഒന്നായി കൂടിയ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇന്ന് മണിച്ചേട്ടന്റെ അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ട് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാജചേച്ചിയുടെ നല്ല, നമ്മുടെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഇന്നും മണിച്ചേട്ടന്റെ ഓർമ്മകളൊന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും മണിച്ചേട്ടനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്, അന്ന് മണിച്ചേട്ടൻ തന്നെ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കുകയും ചെയ്യാം, മെസ്സേജ് അയക്കുകയും ചെയ്യാം. സോ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാ, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. ആ
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ ഷെയർ ഒക്കെ ചെയ്യാനായിട്ടും ഒരുപാട് പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, ഹലോ,
9: ഹലോ,
8: ഓക്കെ, നമസ്കാരം, കേൾക്കാമോ?
9: ആ, കേൾക്കുന്നുണ്ടല്ലോ മോളെ.
8: ഓക്കെ, ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
9: ആ, നല്ല വിശേഷമാണ് മോളെ.
8: നല്ല വിശേഷമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് പറയാനുള്ളത്
9: മോളെ? എന്റെ അംഗൻവാടിയിലെ മോൾക്ക് കഥ പറയണമെന്നും പറഞ്ഞ് രാവിലെ മോലെ എന്റെ അടുത്ത് പറയുന്നുണ്ട്, റെക്കമെന്റ് ചെയ്യുന്നുണ്ട്, ഇത്ര ഇത് ഞാൻ കഥ പറയാം, കഥ പറയാം.
8: ഓക്കെ, അംഗൻവാടിയുടെ അംഗൻവാടിയിലെ മോൾക്ക്, മോളുടെ പേരെന്താണ്? ശ്രേയ. ഓക്കെ, അപ്പൊ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ?
9: ഒന്ന് കുറച്ചേരം.
8: ഹലോ, എനിക്ക് കഥ പറഞ്ഞോളാം. പറഞ്ഞു
9: മോള്, പറഞ്ഞു മോളെ, കഥ പറഞ്ഞോ.
10: അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ മാമ്പഴത്തിൽ നടന്നു പോവായിരുന്നു. മാമ്പഴം വിൽക്കാൻ പോവായിരുന്നു. നടന്നു ക്ഷീണിച്ചു. ഒരു മരം ചോട്ടോട്ട് ചാരി കിടന്നു ഉറങ്ങിപ്പോയി. കൊട്ടേരായെങ്കിൽ മാമ്പഴം കൊരങ്ങമായി കൊണ്ടുപോയി. മേളി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നു.
8: കഴിഞ്ഞു കഥ.
10: മുത്തശ്ശി ഉണന്നപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോയി മേളിലോട്ട് നോക്കിയപ്പം താഴെ കിടന്ന മാമ്പഴം മേളിലോട്ട് എറിഞ്ഞ് ശക്തിയില്ലാത്ത കൊരങ്ങമാരുടെ കയ്യിലെ മാമ്പഴം തറയെ വീണ്. അമ്മൂമ്മയാണെങ്കിൽ കൊട്ടയിൽ വെച്ച് എന്തോ മാമ്പഴമാണോ മാമ്പഴമാണോ എന്ന് പോയി.
8: അന്നത്തെ ശ്രേയക്കുട്ടിക്ക് മാമ്പഴം കിട്ടിയോ?
9: ശ്രേയക്കുട്ടിക്ക് മാമ്പഴം കിട്ടിയോ?
8: കിട്ടിയോ? എനിക്കൊരെണ്ണം തരുമോ? തരാവോ? ഓക്കെ, നല്ല കഥയാട്ടോ. എന്റെ പേര് സുൽത്താന. കുഞ്ഞിന്റെ പേരെന്നാ? നല്ല പേരാണോ? താങ്ക് യു. കുഞ്ഞിന്റെ പേരെന്നാ? ശ്രേയക്കുട്ടി. ശ്രേയക്കുട്ടി ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? വീട്ടിലാരൊക്കെയുണ്ട്?
10: അമ്മച്ചുണ്ട്, അച്ഛനും അച്ഛാമ്മയും പന്നിച്ചാച്ചനും കൊച്ചാച്ചനും അച്ചാച്ചനും ഉണ്ട്.
8: ഓ, എല്ലാരും ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും തിരക്കിന്ന് പറയണം കേട്ടോ. ഓക്കേടാ ചക്കരെ. ഇവിടെ എല്ലാവർക്കും സുഖമാണ്.
9: നമ്മൾ ഈ മാസത്തെ തീം ഈ പഴങ്ങളെ കുറിച്ചായിരുന്നേ.
8: അതെല്ലേ,
9: മാമ്പഴം വിൽക്കുന്ന മുത്തശ്ശിയുടെ കഥ പറഞ്ഞ് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ പഠിച്ചതാ.
8: ആണല്ലേ, ശ്രീകുട്ടി മിടുക്കിയാണല്ലോ.
9: പിന്നെ എന്റെ മോൻ എവിടെ ഉണ്ടോ? തീക്കൂട്ടം മോൻ,
8: എല്ലാ മക്കളും ഇവിടെ ഉണ്ട്.
9: എല്ലാരും അന്വേഷിച്ചെന്ന് പറയാം.
8: തീർച്ചയായിട്ടും പറയാം. അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
9: ഉറപ്പായിട്ടും
8: വെച്ചുതരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
9: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നിപ്പം കഥ പറഞ്ഞ എന്റെ കുട്ടികൾക്കും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിനും എല്ലാവർക്കും വേണ്ടി.
8: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വല്യേട്ടൻ എന്ന സിനിമയിലെ നെറ്റിമേലി പൊട്ടിട്ടാലും എന്ന പാട്ടാണ്. മോഹൻ സിതാര സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ എഴുതി. നമ്മുടെ എല്ലാം എല്ലാമായ ചിത്രാമ്മയും ദാസേട്ടനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം നമ്മുടെ ശ്രേയക്കുട്ടിക്കും അതുപോലെ തന്നെ ശാന്ത ചേച്ചിയുടെ ടീച്ചറിനും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആംബ്രോസ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, എൻ്റെ പേര് ആംബ്രോസ്. എനിക്ക് കുമ്പളിങ്ങ നൈറ്റ്സിലെ ചിരാതുകൾ എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആംബ്രോസ് ചേട്ടന് വേണ്ടിയിട്ട് ചിരാതുകൾ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കുമ്പളിങ്ങ നൈറ്റ്സ് കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ ചിരാതുകൾ. സുഷിൻ ഷാം മ്യൂസിക് കമ്പോസ് ചെയ്തു. അൻവർ അലി വരികൾ എഴുതിയ. സിതാര കൃഷ്ണകുമാർ ആൻഡ് സുഷിൻ ഷാം ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണല്ലേ. അപ്പം ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-219-1-99-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-90-952-6649-0.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
3: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലയപുരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. പരിക്കേറ്റത് 570 ലേറെ പേർക്ക്. Under-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: വ്യക്തിഗത सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിനു പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപതിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി ഖുദിറാം ബോസിന്റെ 119-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18-ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. 570 ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ഭാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിൽ അനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MP മാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു, MP മാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടകവാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. പരിക്കേറ്റത് 570 ലേറെ പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഒക്കെ ചെയ്യാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291904 0974219909. വിളിച്ച് മാത്രമല്ല വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5269609. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ മാർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് സുൽത്താന, എനിക്ക് കാക്കക്കുയിൽ മൂവിയിലെ ആലാരെ ഗോവിന്ദ ആലേ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം ത എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് നമുക്കിവിടെ രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ മക്കളായിട്ടുള്ള കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും രേവതി ചേച്ചിക്ക് വേണ്ടി. കാക്കക്കുയിൽ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ സാറും നിഖിൽ മേനോൻ സാറും അതുപോലെ തന്നെ സംഗീത സജിത് ചേർന്നും പാടി മനോഹരമാക്കിയ ഒരു പാട്ട്. അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികളെഴുതി, ദീപൻ ചാറ്റർജി സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും രേവതി ചേച്ചിയുടെ മക്കളായിട്ടുള്ള കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ സുൽത്താന, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. പ്ലീസ് പ്ലേ ജാസി ഗിവ്സ് ലജാവതിയെ സോങ് ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ കോളേജ് സ്റ്റുഡൻസ് ഫ്രം 1989. ഐ എം സന്തോഷ് ഫ്രം സിഡ്നി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 1989 ചേട്ടൻ്റെ എല്ലാ കോളേജ് ഫ്രണ്ട്സിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ഈ ലജാവതി എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ വിളിക്കാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്, ആലാരെ ഗോവിന്ദ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
1: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
4: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഷാഹിദ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ?
5: ഓക്കേ,
4: അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
5: എന്താ
4: ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം എല്ലാം റെഡി ആയി നിക്കാ. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പയ്യെ കഴിക്കാന്ന് കരുതി അല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മകനുണ്ട്, ഒരു കൊച്ചു പൊടിമോനുണ്ട്.
4: ആഹാ,
5: അരുമോളുണ്ട്.
4: ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട്, ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ഇങ്ങനെ ലീഡ് ചെയ്തോണ്ട് പോകാം അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
5: എനിക്ക് പിന്നെ ഞാൻ പാടിക്കൊണ്ട് പറയട്ടെ?
4: ഓ, പാടിക്കോ.
5: നീയൊരു വസന്തം എന്റെ മാനസസുഗന്ധം, നിന്നെ കണ്ടാൽ കുളിരിനു പോലും, നീ കണ്ടാൽ കുളിരിനു പോലും നാണം, വല്ലാത്ത നാണം.
4: നാണം വന്നല്ലോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ.
5: ഇത്തിരി തമാശ പറയുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട് തന്നെ പാടുന്നേ.
4: അതെ അല്ലേ, നമുക്കും തമാശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന്
5: മക്കളുടെ മരുമക്കളുടെ ഭയങ്കര തമാശ.
4: അതെ അല്ലേ, ഒരു തമാശക്കാരിയാണ്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ്
5: ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടി,
4: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഷാഹിദ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ ഒരു സിനിമയാണ്, യെസ്, ബീന എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്, നീയൊരു വസന്തം എന്ന പാട്ട്. കണ്ണൂർ രാജൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ബിച്ചു തിരുമല സാർ വരികൾ എഴുതി, നമ്മുടെ സ്വന്തം ദാസേട്ടനും അമ്മിളി മാമും ചേർന്ന് പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഷാഹിദ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വായിക്കാനായിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ്, ഞാൻ മനോജ്. ഇന്ന് എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ്, അവന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. സുധീഷ് എന്നാണ് അവന്റെ പേര്. അവനൊരു ബർത്ത്ഡേ വിഷസ് പറയണേ, ഒരു അടിപൊളി പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞാണ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മനോജ് ചേട്ടന്റെ അനിയനായിട്ടുള്ള സുധീഷ് ചേട്ടന് നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ആസ്ട്രേ FM 90 പേരിലും എന്റെ പേരിലും മനോജ് ചേട്ടന്റെ പേരിലും ഒക്കെ നല്ലൊരു പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ആൻഡ് ചേട്ടൻ പ്രത്യേകിച്ച് പാട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായാലും സുധീഷ് ചേട്ടന് വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബ്രദർഹുഡ് ഒക്കെ എടുത്ത് കാണിക്കുന്ന നമുക്ക് എല്ലാവർക്കും വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമയാണ് വാഴ ടു സിനിമ. ആ സിനിമയിൽ ട്രെൻഡിംഗ് ആയിട്ട് നിന്ന കൂടെ പിറന്നവർ എന്ന പാട്ടാണ് നമ്മൾ എന്തായാലും സുധീഷ് ചേട്ടന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബി കെ നാരായണൻ സർ വരികൾ എഴുതി ആൻഡ് സൂര്യ സന്തോഷം നിളാരാജം ചേർന്ന് പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കുകയും ചെയ്യാം, മെസ്സേജ് അയക്കുകയും ചെയ്യാം. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-0-4-2-9-1-9-0-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909 9526490909.

0: ഈ ഓണം ആസ്മയായ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആസ്മയായ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്ത മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറി സ്പോർട് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറി സ്പോർട്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: റോസ് ആൻഡ് ചിക്കൻ, ഡ്രംസ്റ്റിക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര
12: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ സംസാരിക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
14: ഹലോ,
13: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
14: അജയ്മണി
13: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴ, നല്ല മഴയാണ്. ഓക്കെ, പിന്നെ മറ്റു വേറെന്തെങ്കിലും വിശേഷം ഉണ്ടോ? അതെയല്ലേ, സുഖായിട്ട് പോന്നു. മണിച്ചേച്ചിനെ ഒക്കെ അന്വേഷിച്ചെന്ന് പറയണേ. ഓക്കെ, ഭക്ഷണം കഴിച്ചോ? ആണല്ലേ, ഓക്കെ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പാട്ടിട്ട് തന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ.
14: ഞങ്ങള് പാട്ട് ചോദിച്ചിട്ട് വേണം, കേട്ടിട്ട് വേണം ഞങ്ങളും കഴിക്കാൻ.
13: അതെ, ഓക്കെ. അപ്പൊ ഇത് ഏത് പാട്ടാ കേക്കണ്ടേ?
14: നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയ്ക്കകത്തെ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി.
13: കൊള്ളാലോ, കൊള്ളാലോ. ഇന്നെന്ത് പറ്റി പദവില്ലാണ്ട് പാട്ടൊക്കെ?
14: അത് എന്റെ അത്തന്റെ അമ്മയുടെ ഓർമ്മ, നാളെ 3-ാമത്തെ തർപ്പണമാണ്. എന്റെ മാത്രമല്ല അവക്കല്ലേ, അപ്പൊ അതിന്റെ മുന്നേ എന്റെ അപ്പനും അമ്മയ്ക്കും അവക്കളുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞങ്ങള് ആ ഓർമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു പാട്ടാണിത്.
13: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
14: കാരണം നാളെ ബലിയ, നാളെ പാട്ട് ചോദിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ടാ ഇന്ന് ഈ പാട്ട് ചോദിച്ചത്.
13: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് അപ്പനും അമ്മയ്ക്കും വേണ്ടിട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
14: ഓക്കെ,
13: താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്.
14: ഓക്കെ, താങ്ക് യു. അനാമിക്ക് എല്ലാരെയും തിരക്കുന്ന പിന്നെ ഒരാളെ ഞാൻ തിരക്കാതെ പോയി, അഫ്സർ, അഫ്സറിനെ പ്രത്യേകം തിരക്കുന്ന പറയണം കേട്ടോ.
13: തീർച്ചയായിട്ടും പറയും.
14: ഓക്കെ, താങ്ക്.
13: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയ്മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ, അതിലീ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ ആയിരം കണ്ണുമായി എന്ന പാട്ട്. ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജെറി അമൽദേവ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ബിച്ചു തിരുമല സാർ വഴികളെഴുതി, നമ്മുടെ എല്ലാം എല്ലാമായി ദാസേടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ചേട്ടന്റെ അമ്മയ്ക്കും അച്ഛൻ്റെയും ഓർമ്മയ്ക്കായിട്ട്, അതുപോലെ പോലെ തന്നെ ചേച്ചീന്റെ അച്ഛനെ അമ്മയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാനു ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പേര് മെറീന ഷാനു. പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്ലേ ചെയ്യാമോ എന്ന് പറഞ്ഞാണ് ഷാനു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷാനു ചേട്ടന്റെ എല്ലാമായിട്ടുള്ള മെറീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യം തന്നെ ആസ്ട്രിയ എഫ്എം 90 പേരിലും ഷാനു ചേട്ടന്റെ പേരിലും എന്റെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ. ഒരുപാട് വർഷം ചേച്ചിക്ക് ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിലെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലോ ഈ ഒരു പാട്ട്. അതും വിജയ് യേശുദാസ് സർ മ്യൂസ് പാടി മനോഹരമാക്കിയ എസ് രമേശൻ നായർ സർ വരികൾ എഴുതി എം ജയചന്ദ്രൻ സാറും എം ജി രാധാകൃഷ്ണൻ സാറും ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291090 0974 291090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 952 6694909090

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds. Manufacturers and wholesalers. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളി.
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകൾ ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 53 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എനിക്കെന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കണം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സാന്ദ്രയാണ്. സാന്ദ്ര അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, എന്റെ പേര് സാന്ദ്ര. ഇന്ന് എന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഫേവറേറ്റ് സോങ് ആയ പൂമാനമേ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചാണ് സാന്ദ്ര മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സാന്ദ്രയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പൂമാനമേ എന്ന പാട്ട്. ആ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നിതിൻ കെ ശിവ പാടി, അതുപോലെ തന്നെ പൂവച്ചൽ ഖാദർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, അതേപോലെ തന്നെ ശ്യാമും ചേർന്നൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോട് കൂടി തന്നെ എനിക്കിതാ ഇവിടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ റീജോയിൻ ചെയ്ത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ ഞാൻ ഇതാ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഈ സൂപ്പർ വിഭവം നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കും നോക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് വാഴയിലയാണ്. ഇലയെടുത്ത് തീയിൽ കാണിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇല പൊട്ടിപ്പോകാതിരിക്കാനും മടക്കാൻ എളുപ്പത്തിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കണം. നല്ല സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലേക്ക് വഴറ്റി നമ്മുടെ നാടൻ മസാലപ്പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് നല്ല കുറുകിയ എരിവുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഗ്രേവി കുറച്ച് കൂടുതലാണ് കിഴി പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിഴി തയ്യാറാക്കാം. വാട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന വാഴയിൽ നിവർത്തിവെച്ച് അതിന്റെ നടുവിലേക്ക് നല്ല ചൂടുള്ള ഒരു കേരള പൊറോട്ട വെച്ച് കൊടുക്കുക. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കുറുകിയ ചിക്കൻ റോസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങളും ഗ്രേവിയും പൊറോട്ടയുടെ ആ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് ഒഴിക്കാൻ കേട്ടോ. അതിന് മുകളിൽ വീണ്ടും ഒരു പൊറോട്ട വെക്കുക, ശേഷം വീണ്ടും ചിക്കൻ റോസ്റ്റ് വെക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പൊറോട്ട വേണമെങ്കിലും അടുക്കടുക്കായിട്ട് വെക്കാം. കൂടുതൽ രുചിക്കും ഭംഗിക്കും വേണ്ടി കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ സവാളയൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ വാഴയിലൂടെ നാല് വശങ്ങളും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് വാഴനാര് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ നല്ല ഭംഗിയിൽ ഒരു കീഴ രൂപത്തിൽ കെട്ടിയെടുക്കുക. ഇനി വരുന്നതാണ് നമ്മുടെ പാചകത്തിലെ ഏറ്റവും നിർണായകവും രസകരവുമായ ഘട്ടം. അടുപ്പിൽ ഒരു തവയോ പാനോ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ആ തനി നാളെ ടേസ്റ്റ് കിട്ടാൻ അത് അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട കിഴി അതിലേക്ക് വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ചുട്ടെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അടുത്ത വശവും അതുപോലെ തന്നെ ചുട്ടെടുക്കണം. ചൂടായി വരുമ്പോൾ വാഴയിലൂടെ ആ ഒരു പ്രത്യേക സുഗന്ധം വെളിച്ചെണ്ണയുടെ ആ മണത്തിൽ കലർന്ന് പുറത്തേക്ക് വരും കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ചൂടിൽ ചിക്കൻ കറിയിലെ ഗ്രേവിയും മസാലകളും നമ്മുടെ പൊറോട്ടയിലേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിച്ച് പൊറോട്ട ഒരു പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. ആക്ച്വലി ചിക്കനും പൊറോട്ടയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന മറ്റൊരു ഡിഷ് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. കൂട്ടുകാരുമൊത്തോ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നമ്മുടെ കിഴി പൊറോട്ട എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും എല്ലാവരും ഒന്ന് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഇതുപോലെ ഇനിയും ഒരുപാട് ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന വെറൈറ്റി ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഫറെന്റ് ആയ കുറച്ച് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കിഴി പൊറോട്ടയുടെ കാര്യം അല്ലേ. കിഴി പൊറോട്ടയുടെ ആ ഒരു കൊതിയൂർന്ന ഹാങ് ഓവറിൽ നിന്നും നിങ്ങൾ ആരും ഇതുവരെ മാറിയിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരു അതിഥിയെ പറ്റിയാണ്. തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ പള്ളിപ്പാളയം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിച്ച ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു കിടിലൻ വിഭവമാണ് പള്ളിപ്പാളയം ചിക്കൻ. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തോന്നുമെങ്കിലും വളരെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രുചി നൽകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ്. സാധാരണ നമ്മൾ മലയാളികൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി തുടങ്ങി ഒരുപാട് മസാലകൾ ചേർക്കാറില്ലേ. എന്നാൽ പള്ളിപ്പാളയം ചിക്കൻ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നമ്മൾ ഈ പറയുന്ന മസാലപ്പൊടി ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഒട്ടും മസാലകളില്ലാതെ എങ്ങനെ ഇത്രയും രുചിയുള്ള ആ ഒരു ചിക്കൻ വിഭവം ഉണ്ടാക്കാം എന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് പള്ളിപ്പാളയം ചിക്കൻ. ഇനി ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതിലേക്ക് പ്രധാനമായും വേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. നല്ല നാടൻ ചെറിയുള്ളി അഥവാ ചുവന്നുള്ളി, വറ്റൽമുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൂത്ത്. നാടൻ കോഴിയോ അതല്ലെങ്കിൽ ചെറിയ എല്ലുള്ള ചിക്കൻ കഷ്ണങ്ങളാണെങ്കിൽ ഇതിന്റെ രുചി ഇരട്ടിയാവും കേട്ടോ. ആദ്യം തന്നെ ഒരു പാനോ ചിനിച്ചോട്ടോ അടുപ്പിൽ വെച്ച് നല്ല എണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ഒരുപാട് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരു ഗോൾഡൻ നിറം ആകുമ്പോഴാണ് ഇതിലെ പ്രധാന താരം രംഗത്തിറങ്ങുന്നത്, വറ്റൽമുളക്. ഇതിൽ എരിവിനായിട്ട് നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു 10-15 വറ്റൽമുളക് അതിലേക്ക് ഒരു പൂർണ്ണമായി കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർക്കണം. കുരു കളയുന്നതുകൊണ്ട് വറ്റൽമുളക് ഇത്രയധികം ചേർത്താലും വലിയ എരിവ് ഉണ്ടാവില്ല കേട്ടോ. പകരം ആ മുളകിന്റെ ആ ഒരു സ്മോക്കി ഫ്ലേവറും നല്ലൊരു നിറവും ഒക്കെ ഈ ചിക്കനിൽ ലഭിക്കും. ആൻഡ് ഇതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിന് ഉപ്പും കുറച്ച് 1/2 teaspoon മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കാം. ഇത്രയുമാണ് ഇതിലെ ആകെയുള്ള പൊടികൾ എന്ന് പറഞ്ഞ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ചിക്കൻ വേവിക്കാൻ നമ്മൾ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഒരു അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ വെക്കുമ്പോൾ തന്നെ ചിക്കനെ തന്നെ വെള്ളം ഊറി വരുന്ന ആ വെള്ളത്തിൽ കിടന്നാണ് ഇത് വെന്ത് പാകമാകുന്നത്. അപ്പോഴാണ് ഉള്ളിയുടെയും ആ ഒരു വറ്റൽമുളകിന്റെയും ഒക്കെ മുഴുവൻ ഫ്ലേവറും ചിക്കനിലേക്ക് ശരിക്കും ആഴ്ന്നിറങ്ങുന്നത് കേട്ടോ. ചിക്കൻ വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ലൊരു ഡ്രൈ പരുവത്തിലാവുമ്പോൾ നമ്മുടെ അവസാനത്തെ ട്വിസ്റ്റ് വരും. കുറച്ച് പച്ച തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ നെയ്യിലോ എണ്ണയിലോ വറുത്തെടുത്ത തേങ്ങാക്കൊത്തോ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടോടെ ഈ പള്ളിപ്പാളയും ചിക്കൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോഴേ ആ വറ്റൽമുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വറുത്ത തേങ്ങാക്കൊത്തിന്റെയും കൂടി ഒരു മണം വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. എരിവും എന്നാൽ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ മധുരവും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രുചിയുണ്ടല്ലോ, ശരിക്കും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ചൂട് ചോറിനും നല്ല ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഒരുപാട് നേരം അടുക്കള നിർത്താത്ത വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പള്ളിപ്പാളയം ചിക്കൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കഴിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഫറെന്റ് ആയ ഡിഷുകളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ കിഴി പൊറോട്ടയെ പറ്റി പറഞ്ഞു ആൻഡ് പള്ളിപ്പാളയം ചിക്കനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: അപ്പോഴേ കിഴിപ്പൊറോട്ടയുടെയും പള്ളിപ്പാളയും ചിക്കൻ്റെയൊക്കെ രുചി അറിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് മധ്യകേരളത്തിലെ ഒരു തനിനാടൻ പരമ്പരാഗത രുചിയിലേക്കാണ്. കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിലെ ക്രിസ്ത്യൻ വീടുകളിൽ പ്രത്യേകിച്ച് പെസഹ പോലെയുള്ള വിശേഷ ദിവസങ്ങളിലും ഫാമിലി ഗെറ്റ് ടുഗദറിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ചിക്കൻ പിടി. ചിലർ തന്നെ കോഴിപ്പിടിയുമെന്നും സ്നേഹത്തോടെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ചിക്കൻ പിടി എന്ന് ചോദിച്ചാൽ, വറുത്ത അരിപ്പൊടി കൊണ്ട് ചെറിയ ഉരുളകൾ ഉണ്ടാക്കി തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന നല്ല ക്രീമിയായ ഒരു വിഭവമാണ്. ഇതിന്റെ കൂടെ നല്ല എരിവുള്ള ഒരു നാടൻ കോഴിക്കറി കൂടി ചേരുമ്പോഴാണ് ഇത് ശരിക്കും ഒരു മാസ്റ്റർ പീസ് ആണെന്ന്. മധുരം ഒട്ടുമില്ലാത്ത എന്നാൽ തേങ്ങാപ്പാലിന്റെ ഒരു നേരിയ കൊഴുപ്പും ചിക്കൻ കറിയുടെ സ്പൈസിനെസ്സും കൂടി ചേരുന്ന ആ ഒരു കോമ്പിനേഷൻ ആക്ച്വലി അടിപൊളിയാണ് കേട്ടോ. ഇനി ഈ പിടി എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് വറുത്ത പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ പൊടിയാണ്. ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് ജീരകവും ചെറിയ തേങ്ങയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ശേഷം നല്ല തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ ഒരു തവിയോ സ്പൂണോ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവിന്റെ ചൂടെന്ന് മാറുമ്പോൾ കയ്യിൽ ലേശം വെളിച്ചെണ്ണ പുരട്ടി അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. ഏകദേശം ഒരു വലിയ ഗോളിയുടെ അത്രയും വലിപ്പമേ പാടുള്ളൂ കേട്ടോ. പിന്നെ ചിലരൊക്കെ ഈ ബോൾസിന്റെ നടുവിൽ വിരൽ കൊണ്ട് അമർത്തി ചെറിയൊരു കുഴിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് ഉള്ളിലേക്ക് ചാറ് പിടിക്കാൻ സഹായിക്കും. ഇനി ഈ റൈസ് ബോൾസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കുഞ്ഞൻ റൈസ് ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ ചാറ് നല്ല കൊഴുപ്പുള്ളതായിട്ട് കിട്ടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും ഒടുവിൽ നല്ല കട്ടിയുള്ള ഒന്നാം പാലും ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ പിടി റെഡിയായി. എന്നാൽ പിടി മാത്രമായിട്ട് കഴിച്ചാൽ ഒരു രസമില്ല കേട്ടോ. അതിനൊരു കിടിലും ജോഡി വേണം. അതാണ് നമ്മുടെ നാടൻ കോഴിക്കറി. സാധാരണ നമ്മൾ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എരിവിലും നല്ല ചാറോടെയുമാണ് പിടിക്കുള്ള കറി തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിനായി മല്ലിയും വറ്റൽമുളകും കുരുമുളകും പെരിഞ്ചീരകവും ഗരം മസാലയൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വേണം കറി വെക്കാൻ. സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ വറുത്ത് പൊടിച്ച മസാലകളും ചേർത്ത് ചിക്കനും ഇട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് വേവിച്ചെടുക്കുന്ന ഒരു കോഴിക്കറി അരയ്ക്കണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ കറിയിലെ ഗ്രേവി കുറച്ച് കൂടുതൽ അരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് കഴിക്കുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചൂടുള്ള പിടി വിളമ്പുക. അതിന് മുകളിലേക്ക് നമ്മൾ എരിവുള്ള ആ ചിക്കൻ കറിയുടെ ഗ്രേവിയും ചിക്കൻ കഷ്ണങ്ങളും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ കറിയുടെ സ്പൈസി ഗ്രേവി തേങ്ങാപ്പാലിൽ കുളിച്ചു നിൽക്കുന്ന ആ ചെറിയ പിടി ഉരുളകളിലേക്ക് നന്നായിട്ട് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, തേങ്ങാപ്പാലിന്റെ ആ ക്രീമി ടെക്സ്ചറും കോഴിക്കറിയുടെ എരിവും വെന്തുടയത്ത് ആ പിടിയും കഴിക്കാൻ കൂട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ആക്ച്വലി നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ ചിക്കൻ പിടി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സ്വപ്പം എന്തായാലും ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഷുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ ഇനിയും ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: നെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ്

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: അപ്പോഴേ ഇനി നമ്മൾ വണ്ടി കയറുന്നത് നമ്മുടെ രുചികളുടെ സ്വന്തം നാടായ മലബാറിലേക്കാണ്. മലബാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ തലശ്ശേരി ബിരിയാണിയും ഇറച്ചിപ്പത്തിരിയും ഒക്കെ ആവും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ. എന്നാൽ റമദാൻ കാലത്തും മലബാറിലെ കല്യാണ വീടുകളിലെ സൽക്കാരങ്ങളും രാജാവായിട്ട് തിളങ്ങുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുള്ള ഒരു കിടിലൻ ഡിഷിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പേര് ചിക്കൻ ചട്ടിപ്പത്തിരി. എന്താണ് ഈ ചട്ടിപ്പത്തിരി എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. വളരെ നേരിയ പത്തിരികൾക്കകത്ത് മസാല പൊറോട്ടയെ ചിക്കൻ നിറച്ച് മുട്ടയും പാലും ചേർത്ത ഒരു മിശ്രിതത്തിൽ മുക്കി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് നെയ്യിൽ മുറിച്ചെടുക്കുന്ന ഒരു സ്പെഷ്യൽ ലെയർ കേക്കാണ് നമ്മുടെ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. മധുരമുള്ള ചട്ടിപ്പത്തിരി പലയിടത്തും ഉണ്ടാവാറുണ്ടെങ്കിലും എരിവ് മസാല നിറഞ്ഞ ഈ ചിക്കൻ ചട്ടിപ്പത്തിരിക്കാണ് കുറച്ച് ഫാൻസ് കൂടുതൽ കേട്ടോ. പുറംഭാഗം നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ സോഫ്റ്റും ജ്യൂസിയുമായ ഇതിന്റെ രുചി ശരിക്കും വാക്കുകൾക്ക് അതീതമാണ്. ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇതിനായുള്ള പത്തിരി തയ്യാറാക്കുക എന്നതാണ്. മൈദയും വെള്ളവും അല്ലെങ്കിൽ പാലും ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും ചേർത്ത് നന്നായിട്ട് കലക്കി വളരെ നേരിയ ദോശയാക്കി ചുട്ടെടുക്കണം. ഒരു അഞ്ചോ ആറോ പത്തിരകൾ ഈ വലിപ്പത്തിൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഘട്ടം ഇതിലേക്കുള്ള ചിക്കൻ മസാല തയ്യാറാക്കലാണ്. എല്ലില്ലാത്ത ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് കൈകൊണ്ട് ചെറുതായിട്ട് പിച്ച് ചീന്തിയെടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ നന്നായിട്ട് വഴറ്റ് ഇതിലേക്ക് ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗ്രേവി ഇല്ലാത്ത ഒരു ഡ്രൈ മസാലയാക്കി മാറ്റണം. ഇനി തേർഡ് പാർട്ടാണ്, അതാണ് ചട്ടിപ്പത്തിരിയിലെ ഏറ്റവും രസകരമായ ഭാഗം. ഒരു വലിയ പാത്രത്തിൽ മൂന്നോ നാലോ മുട്ടയും കുറച്ച് പാലും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം, അതായത് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് തടങ്ങുക. നമ്മൾ നേരത്തെ ചുട്ടുവെച്ച ഓരോ മൈദപ്പത്തിരിയും ഈ മുട്ടപ്പാൽ മിശ്രിതത്തിൽ നന്നായിട്ട് മുക്കിയ ശേഷം ഒരു നെയ്യ് തടവ് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ മസാല ഒരു ലെയറായിട്ട് വിതരണം. കൂടുതൽ രുചിക്കായി നെയ്യ് വറുത്ത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇതിന് മുകളിലേക്ക് വിതരണം കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ അടുത്ത പത്തിരി മുട്ടയിൽ മുക്കി വെക്കുക. വീണ്ടും മസാല വിതരുക. ഇങ്ങനെ അഞ്ചോ ആറോ ലെയറുകൾ തീരുന്നത് വരെ ആവർത്തിക്കാം കേട്ടോ. ഏറ്റവും മുകളിലത്തെ പത്തിരി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മുട്ട മിശ്രിതം ഇതിന്റെ മുകളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ അടിവശം വെന്ത് വരും കേട്ടോ. അപ്പൊ ഒരു പ്ലേറ്റിന്റെ സഹായത്തോടെ ഇത് ശ്രദ്ധയോടെ മറിച്ചിട്ട് അടുത്ത വശം നന്നായിട്ട് മുറിച്ചെടുക്കണം. ആൻഡ് ഒരു കേക്ക് മുറിക്കുന്ന പോലെ ത്രികോണാകൃതിയിൽ മുറിച്ചെടുത്ത് ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും ഒരു നേരിയ പത്തിരിയും നെയ്യിന്റെ സ്വാദും സ്പൈസിയ ചിക്കനും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ ഇതിലും മികച്ചൊരു പലഹാരം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മലബാറി സ്നാക്ക് ആണ് നമ്മുടെ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ ഒണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഫറെന്റ് ആയ കുറച്ച് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ എരിവും പുളിയും മധുരവും ഒക്കെ നിറഞ്ഞ ഒരുപാട് വിഭവങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞല്ലേ. എന്നാൽ ഇനി നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക്, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പരമ്പരാഗത വിഭവത്തിന് ചെറിയൊരു മോഡേൺ ട്വിസ്റ്റ് നൽകിയാലോ. അതെ, കേൾക്കുമ്പോൾ തന്നെ കൊതിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ചിക്കൻ ഇലയുടെ കുറിച്ചാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇലയട എന്ന് കേൾക്കുമ്പോൾ ശർക്കരയും നാളികേരം ഒക്കെ ചേർത്ത ആ മധുരമുള്ള അടയാകും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് മധുരത്തിന്റെ പകരം നല്ല സ്പൈസിയായ ചിക്കൻ മസാല നിറച്ച് വാഴയിലിൽ പൊതിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിടിലെ നാലുമണി പലഹാരമാണ് ചിക്കൻ ഇലയട. എണ്ണയിൽ വറുക്കാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. വാഴയിലയുടെ ആ ഒരു തനതായ സുഗന്ധവും ഉള്ളിലെ എരിവും ചിക്കൻ മസാലയും സോഫ്റ്റായ അരിപ്പൊടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ അത് ആക്ച്വലി അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഈ സൂപ്പർ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്, ഉള്ളിലെ ഫില്ലിങ്ങും പുറമെയുള്ള മാവും. ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിനായിട്ട് എല്ലില്ലാത്ത ചിക്കനും ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ശേഷം മിക്സിയിലിടന്ന് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ കൈകൊണ്ട് ചെറുതായിട്ട് പിച്ച് ചീന്തി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക.

വാട്ടിയെടുക്കണം കേട്ടോ. ഇല പൊട്ടാതിരിക്കാനും അട എളുപ്പത്തിൽ മടക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം വാട്ടിയിലയില് അല്പം വെളിച്ചെണ്ണ തടവിയ ശേഷം നമ്മൾ കൊഴിച്ചു വെച്ച മാവിൽ നിന്നും ഒരു ചെറിയ ഉരുളയെടുത്ത് ഇലയുടെ നടുവിൽ വെച്ച് വിരലുകൾ കൊണ്ട് വളരെ നേരിയതായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് പരത്തിയാൽ മാവ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അത് പരത്തിയ ഈ മാവിന്റെ ഒരു പകുതി ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ മസാല നല്ലതുപോലെ വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇലയുടെ മറ്റേ പകുതി മടക്കി മാവിന്റെ അരികൾ വിരൽ കൊണ്ട് അമർത്തി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. മസാല പുറത്തുവന്നിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇനി വരുന്നതാണ് ഇതിന്റെ ഫൈനൽ പാർട്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇലയടകൾ ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് നല്ല ആവിയിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ ഏതായാലും എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല എന്നാൽ നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊതിക്കുന്നവർക്കും ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മുടെ ചിക്കൻ ഇലയട എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ സന്തോഷത്തോടെ കഴിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഷുകളുമായിട്ടാണ് ഞാൻ ഇന്ന് ലൗഡ് സ്പീക്കറിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എളുപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഫറെന്റ് ആയ കുറച്ച് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് അറേബ്യൻ നാടുകളിലൂടെയും വടക്കേ ഇന്ത്യയിലൂടെ നീളുന്ന ഒരു കിടിലൻ രുചി വൈഭവത്തിലേക്കാണ്. നമ്മുടെ കേരളത്തിലെ പല തട്ടുകടയിലും ഇപ്പൊ ഫുഡ് ലവേഴ്സിന്റെ വലിയൊരു ക്രൗഡ് ഉള്ള ഒരു ഐറ്റം ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കൗതുകം തോന്നുന്ന ചാൾസി ചിക്കൻ കടയെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി പാകിസ്ഥാനിലെ പെഷവാർ നഗരത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ വിഭവം അവിടെ റോഡ് സൈഡുകളിൽ വലിയ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ മീറ്റ് ആണ്. ചാൾസി എന്ന വാക്കിന് പല കഥകളും ഉണ്ടെങ്കിലും ഇതിന്റെ അത്ഭുതപ്പെടുത്തുന്ന രുചിയാണ് ഇതിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത്. സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ സവാളയോ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെറും തക്കാളിയും പച്ചമുളകും കുരുമുളകും ഉപ്പും മാത്രം ചേർത്ത് ഒറ്റ കഷ്ണത്തിൽ തയ്യാറാക്കുന്ന ഈ കടായ് ചിക്കൻ ആക്ച്വലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വിധം നോക്കാം. ഇതിനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് നല്ല ജ്യൂസി ആയ ചിക്കൻ കഷ്ണങ്ങളും പിന്നെ ധാരാളം നാടൻ തക്കാളിയുമാണ്. ആദ്യം തന്നെ ഒരു ചട്ടിയിലോ കടായിലോ ആവശ്യത്തിന് നെയ്യോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ ചിക്കൻ എണ്ണയിൽ കിടന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ നന്നായിട്ട് വറുത്തെടുക്കുക. ചിക്കന്റെ വെള്ളം വറ്റി പുറംഭാഗം ചെറുതായിട്ട് മുറിഞ്ഞു വരുമ്പോഴാണ് ഇതിന്റെ അടുത്ത ഘട്ടം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചതച്ചു വെച്ച നല്ല ഒന്നാം തരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. ഈ സമയത്ത് അടുപ്പ് മീഡിയം തീയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വരാൻ പോകുന്നത് ചാഴ്സി കടായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ്. നമ്മൾ ഇതിലേക്ക് സവാള അരച്ചതോ അരഞ്ഞതോ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പകരം വലിപ്പത്തിലുള്ള തക്കാളി എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിന്റെ കട്ട് ചെയ്ത ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ചിക്കന് മുകളിലേക്ക് നിരത്തി വെച്ചു കൊടുക്കണം. ഒരു കിലോ ചിക്കന് ഏകദേശം അര കിലോയോളം തക്കാളി ഇതിനായിട്ട് ആവശ്യമുണ്ട്. തക്കാളി ഇങ്ങനെ നിരത്തി വെച്ച ശേഷം ചട്ടി ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് മൂടി വെക്കുക. ചെറിയ തീയില് ഒരു 10 മിനിറ്റ് ഇത് വേവിക്കാൻ അനുവദിക്കണം കേട്ടോ. ആവിയും ചിക്കന്റെ ആ ചൂടും തട്ടി തക്കാളിയുടെ തോല് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. ഒരു 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു നോക്കിയാൽ തക്കാളിയുടെ തൊലി നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. തൊലി കളഞ്ഞ ശേഷം ആ സോഫ്റ്റായ തക്കാളിയും ചിക്കനും കൂടി ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ തക്കാളി ജ്യൂസും നമ്മൾ ചേർത്ത നെയ്യും ഒക്കെ കൂടി ചേർന്ന് ഒരു നല്ല ഗ്രേവി അവിടെ കിട്ടും. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരേ ഒരു സാധനമാണ്, അത് നമ്മുടെ സ്വന്തം പച്ചമുളകും ഒപ്പം കുറച്ച് കുരുമുളക് പൊടിയുമാണ്. ഒരു 7 or 8 പച്ചമുളക് കീറാതെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ 2 കീറിയോ ഇതിലേക്ക് ഇടുക. ഒപ്പം കുറച്ച് കുരുമുളക് പൊടിയും വിതറി തീ കൂട്ടി വെച്ച് ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആകുന്നതുവരെ നന്നായിട്ട് ഇളകി കൊടുക്കണം. അങ്ങനെ ഏറ്റവും ഒടുവിൽ കുറച്ച് മല്ലിയില കൂടി വിതറി നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി വെക്കാം. നല്ല ചൂടോടെ ഈ ചാഴ്സി ചിക്കൻ കടായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചൂടുള്ള നാടൻ പൊറോട്ടയ്ക്കോ അതല്ലെങ്കിൽ നെയ്ച്ചോറിനോ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19 നാടിനും നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഫറെന്റ് ആയ കുറച്ച് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഡിഷിനെ പറ്റിയാണ്. അതിന്റെ പേരാണ് ഹരിയാലി ചിക്കൻ. ഹിന്ദിയിൽ ഹരിയാലി എന്ന് വെച്ചാൽ പച്ചപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ഒരു കിടലൻ ചിക്കൻ ഐറ്റമാണ് ഈ ഒരു ഡിഷ്. മല്ലിയിലടെയും പുതിനയിലടെയും വളരെ ഫ്രഷായ പച്ച നിറമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് വലിയ മസാലകളോ കഷ്ടപ്പാടോ ഒന്നുമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ആദ്യം തന്നെ ഈ വിഭവത്തിന് ആ പച്ച നിറവും കിടലൻ സ്വാദം നൽകുന്ന ഒരു ഗ്രീൻ പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരുപിടി നല്ല ഫ്രഷ് മല്ലിയില, പകുതി അളവിൽ പുതിനയില, എരിവിനാവശ്യമായ പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, നാലഞ്ചല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം കുറച്ച് കട്ട തൈര് ചേർത്ത് അരച്ചെടുത്താൽ നല്ല കട്ടിയുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഹരിയാലി ചിക്കന്റെ ജീവൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വരുന്നത് മാരിനേഷൻ എന്ന പ്രധാനപ്പെട്ട ഘട്ടമാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ പച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടി കട്ട തൈര്, പാകത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ അര ടീസ്പൂൺ വീതം ഗരം മസാല, ജീരകപ്പൊടി, മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം. മുളകുപൊടിയോ മഞ്ഞൾപ്പൊടിയോ ഇതിൽ നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ മാരിനേഷൻ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് ചിക്കനിൽ ഈ പുതിനയുടെയും മല്ലിയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ശരിക്കും പിടിക്കാൻ സഹായിക്കും. ഇനി ഇത് വേവിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അടുപ്പിൽ ഒരു പാനോ കടായോ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. എണ്ണേക്കാൾ ബെസ്റ്റ് ഈ ഡിഷിന് സ്വാദം നൽകുന്നത് വെണ്ണയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. തൈരും ചിക്കനും ഉള്ളതുകൊണ്ട് അതിന് തന്നെ വെള്ളം ഊറി ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. വെള്ളത്തിൽ കിടന്ന ചിക്കൻ വെന്ത് പച്ചമണമൊക്കെ മാറി വെണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു രുചി നൽകുന്ന ഈ ഹരിയാലി ചിക്കൻ എരിവ് കുറവായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. സോ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരുപാട് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞത്. എന്റെ വീട്ടിലൊക്കെ സമയം കിട്ടുമ്പോൾ ഫാമിലിയോടൊത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഹാപ്പിയായിട്ടിരിക്കുക. സോ ഏതായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കർ ഞാൻ വീണ്ടും എത്തും. Till then, it's me RJ Srishant signing off.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: മോദി ഹർ പരിവാർക്കോ ഘര മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ടതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ അപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ബോറടിയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബോറടി മാറ്റുക എന്നത് മാത്രമല്ല നമ്മുടെ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റും നിങ്ങളെ കാത്തു കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിൽ

0: സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ
4: Tiles, granite, plumbing, electrical, paints and sanitary wear തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയ ട്രേഡിംഗ് കമ്പനി, മീയന്നൂർ ജംഗ്ഷൻ.
4: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
4: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനുഷ 4:00 ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 16 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നെന്ത് ഗെയിം ആയിരിക്കും കളിക്കാനായിട്ട് പോവുക എന്നുള്ളൊരു ആകാംക്ഷയും കാര്യമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ആ ഒരു ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഗെയിം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ BGMs വെച്ചിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ മലയാള സിനിമയിൽ, മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ മൂവിയിലൊട്ടാകെ ചില പടങ്ങളൊക്കെ വിജയിക്കാനുള്ള കാരണവും BGM ആണ് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു സത്യമാണല്ലേ, ഒരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും BGMs വെച്ചിട്ടുള്ളൊരു അടിപൊളി ഗെയിമാണ് ഇന്നത്തെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ചില BGMs ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില BGMs ഒക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും, സന്തോഷം വരും, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ വരുത്തുന്ന ഒരുപാട് BGMs നമ്മുടെ മലയാളം അതുപോലെ തന്നെ ഇന്ത്യൻ മൂവീസിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള BGMs വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ BGM ഞാൻ പ്ലേ ചെയ്യും, ആ സിനിമ ഏതാണ്, ആ BGM ഉള്ള സിനിമ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ APL ലെ അടിപൊളി ഗെയിം. അപ്പോൾ എന്തായാലും ആദ്യത്തെ BGMലേക്ക് കടക്കുകയാണ്, കേട്ടോളൂ.

മലയാള സിനിമയിൽ തന്നെ നമുക്ക് അത്രത്തോളം രോമാഞ്ചം തന്നിട്ടുള്ള ഒരു ബിജിഎമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ബിജിഎം ഏത് സിനിമയിലേതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474291909074 291909090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
8: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
10: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ BGM വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഇങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു BGM ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഓക്കെ, ഇപ്പോൾ കേട്ട ഈ ഒരു ബീജം ഏത് മൂവിയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിത്യനാണ്. ആദിത്യൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ തുടരും എന്ന മൂവിയിലെ ബീജം ആണ് ഇപ്പോൾ കേട്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിഷിമ തുടരുമെന്നാണ് അയച്ചിരിക്കുന്നത്. സന്ധ്യാപ്രകാശ്, മണികണ്ഠൻ, ആശ, രാഗി, രാജു, തങ്കമണി ടീച്ചർ, സന്ധ്യ, ബൈജു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് തുടരും എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ലോക മൂവിയിലെ ബിജിഎം ആണ് എന്നുള്ളതാണ്. ആൻഡ് അലീന, ഡാനിമോൾ, ഭാഗ്യലക്ഷ്മി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും തുടരും എന്ന സിനിമയിലേതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു ബിജിഎം ഏത് സിനിമയിലേതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ ശോഭന മാമും ഒക്കെ തകർത്ത് അഭിനയിച്ച തുടരും എന്ന സിനിമയിലെ ഒരു അടിപൊളി ബിജിഎം ആണ്. അപ്പോൾ ജെക്സ് ബിജോയ് ആണ് ഈ മൂവിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ എല്ലാ പാട്ടുകൾക്കും മ്യൂസിക് കോമ്പോസിഷനും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ബിജിഎമ്മിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിജിഎം ആണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ബിജിഎം ഏത് മൂവിയിലേതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496090 എന്ന നമ്പറിലേക്ക്.

0: ഈ ഓണം ആസ്പ്രേ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആസ്പ്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
3: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
3: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
1: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് ഡോട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അപ്പോൾ ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ നമ്മളിങ്ങനെ BGM വെച്ചിട്ടുള്ള ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു BGM ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

കേട്ട ഈ ഒരു BGM ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പം എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, അഭിഷിമയാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാർക്കോ എന്നുള്ളൊരു ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സന്ധ്യ, ബൈജു, മണികണ്ഠൻ ചേട്ടൻ, രാജ്കുമാർ, അനില, അനിത, നിത, റോഷ്നി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും മാർക്കോ എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിബിനാണ്. ജിബിൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം DC-യിലേതാണോ എന്നുള്ളൊരു ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആൻഡ് തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മാർക്കോ എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നൈന, സോന, പ്രവീൺ ആൻഡ് ഫൈനലി ഗീതു. അപ്പോൾ എല്ലാവരും ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ മാർക്കോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു BGM ഏത് സിനിമയിലേതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മാർക്കോയാണ്. 2024 റിലീസായ ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. ഉണ്ണിമൂന്തനാണ് മെയിൻ റോളിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത BGM-ലേക്ക് കടക്കുകയാണ്.

അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബി ജി എം ആണ് നമ്മളിതാ ഇപ്പോൾ കേട്ടത്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ബി ജി എംസ് ആയിരുന്നു, പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു ബി ജി എം അല്ല. അപ്പോൾ ബി ജി എം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഏത് സിനിമയിലേതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 7429190 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി തൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
6: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

യെസ്, അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു റൊമാൻറ്റിക് ഫീൽ തരുന്ന ബീജം ഏത് സിനിമയിലേതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ പ്രേമലു എന്ന മൂവിയിലേതാണ് എന്നുള്ളതാണ്. ആൻഡ് അഭിഷിമ മണികണ്ഠൻ ഷിബു ഫ്രം കട്ടാച്ചേരി പറഞ്ഞിരിക്കുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് രാഗി രാജു, രാജ്കുമാർ, ഐശ്വര്യ, അനുഗ്രഹ, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ പ്രേമലു എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോന, നവീൻ, അനുഗ്രഹ എന്നിവർ ചേർന്നിട്ടാണ് പറഞ്ഞിരിക്കുന്ന ആൻസർ പ്രേമലു എന്ന് തന്നെയാണ്. അപ്പോൾ ഏത് ബി ജി എം ആണ്, ഏത് സിനിമയിലെ ബി ജി എം ആണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 2004 റിലീസായ പ്രേമലു എന്ന മൂവിയിലെ ബി ജി എം ആണ്. നസ്ലിനും അതുപോലെ തന്നെ മമിത ബൈജുവൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂവിയായിരുന്നു പ്രേമലു അല്ലേ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
6: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
1: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശം.

0: ഈയോണം ആശ്രയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
0: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ആശ്രയ പ്രീമിയർ ലീഗ്
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. കൂടെയുള്ളത് RJ അനുഷയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ദാ 5 മണി കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ BGM വെച്ചിട്ടുള്ള ഒരു ഗെയിമിൽ ഞാൻ ബ്രേക്കിന് മുൻപായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന BGM ക്വസ്റ്റ്യൻ,

ഇപ്പോൾ കേട്ട ഈ ഒരു അടിപൊളി ബിജിഎം ഏത് മൂവിയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. കേട്ടോ, അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യാപ്രകാശാണ്, കിങ് ഓഫ് കൊത്ത എന്ന ആൻസറാണ് അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്നാണ്. ആൻഡ് ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പേട്ട മൂവിയിലെ ബിജിഎം ആണ് എന്നുള്ളതാണ്. ആൻഡ് രാജ്കുമാർ, തങ്കമണി ടീച്ചർ, നയന, സോന, മാളു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കിങ് ഓഫ് കൊത്തേന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീൺ, ജിബിൻ, നവീൻ എന്നിവർ ചേർന്നിട്ടാണ് കിങ് ഓഫ് കൊത്ത എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് 2023 റിലീസായ കിങ് ഓഫ് കൊത്ത എന്ന മൂവിയിലെ ബിജിഎം ആണ് എന്നുള്ളതാണ്. ജെക്സ് ബിജോയി ആണ് ഈ ഒരു ബിജിഎം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ അറിയിച്ചുകൊണ്ട് ഇത് അടുത്ത ബിജിഎമ്മിലേക്ക് കടക്കുകയാണ്.

നമ്മുടെ ഡി ക്യു ഒരു അടിപൊളി പ്രകടനം കാഴ്ചവെച്ച മൂവിയിലെ ബീജിയം ആണിപ്പോൾ കേട്ടതപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0744291909 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangar, Neyattankara, Kottarakara, Karunagappally.
1: Moonamain Vyude Kanch, Aarogyathinte Punch.
2: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
4: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ RJ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ബ്രേക്കിന് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്ന BGM ക്വസ്റ്റ്യൻ,

0: ഓക്കെ, ഈ ഒരു BGM ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ശിവനന്ദ.
0: ശിവനന്ദ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാന്
0: സ്ഥലം മറന്നുപോയോ? ചെറുതായിട്ട് പറഞ്ഞു, ടെൻഷൻ കൊണ്ടാണോ? ഓക്കെ, വേണ്ട. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതും മറന്നുപോയോ? അത് ഓർമ്മയുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ശിവനന്ദ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അതും മറന്നുപോയോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 9ാം ക്ലാസ്സിലെ. ഓക്കെ, ഇത്രയ്ക്കൊന്നും ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, നമ്മള് ഫോണിൽ കൂടെ അല്ലേ സംസാരിക്കുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ട BGM ഏത് സിനിമയിലേതാന്ന് അറിയോ? മാർക്കോ ആണോ? ഞാൻ നേരത്തെ ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമയിലെ ഒരു BGM ആണെന്നുള്ള ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല അല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേറെ എവിടെയെങ്കിലും കേട്ടായിട്ട് ഓർമ്മയുണ്ടോ DQ-ന്റെ സിനിമയിൽ, ഏതെങ്കിലും മൂവിയില്? കിട്ടുന്നില്ല, ആകെ കൺഫ്യൂഷനായല്ലേ. ഓൾറെഡി ടെൻഷനും ആയിട്ടാണ് വിളിച്ചത്, ഇപ്പൊ ഇത് കൂടെ പറഞ്ഞപ്പോഴത്തേക്കും കൺഫ്യൂഷനുമായി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആൻസർ പറഞ്ഞേക്കാം. കുറുപ്പ് എന്ന മൂവിയിലേതാണ് കേട്ടോ. ഹാപ്പി ആയോ? തെറ്റുത്തരം പറഞ്ഞിട്ട് ഹാപ്പി ആയെന്ന് ചോദിക്കുന്ന എവിടത്തെ ന്യായം അല്ലേ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിൽ പിടിക്കാം
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മോള് വിളിച്ചു, പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. മാക്സിമം നമുക്ക് ആൻസർ അയക്കുന്നവർ അവരുടെ പേര് കൂടി വെച്ചിട്ട് ആൻസർ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ടിറ്റു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കുറുപ്പ് എന്നുള്ള ഒരു ആൻസറാണ്. സഹദേവൻ ചേട്ടൻ, ലക്കി ഭാസ്കർ എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഐ ആം ഗെയിം എന്ന മൂവിയിലെ BGM ആണ് എന്നുള്ളതാണ്. ആൻഡ് ലിറ്റി, മണികണ്ഠൻ, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കുറുപ്പ് എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. നയനയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കുറുപ്പ് എന്ന് തന്നെയാണ്. അപ്പോൾ കുറുപ്പ് എന്ന മൂവിയിലെ BGM ആണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ഈ ഒരു BGM ഗെയിമിലെ ലാസ്റ്റ് BGM ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ.

ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു BGM ആണ് നമ്മളിപ്പോൾ കേട്ടത്. BGM എല്ലാവർക്കും പരിചിതമായിരിക്കും. പക്ഷേ ചോദ്യം എന്താണെന്നറിയാലോ, സിനിമ ഏതാണ് എന്നുള്ളതാണ്. ഈ ഒരു BGM ഉള്ള സിനിമ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് വേഗം ആൻസർ അറിയിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526-4-9090 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരു ക്ലൂ തന്നേക്കാം. 2023 റിലീസായ ഒരു തെലുങ്കു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവിയിലെ BGM ആണ് എന്നുള്ളൊരു ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. ആ ഗ്യാപ്പിൽ നമുക്ക് രണ്ട് അടിപൊളി പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റോസ് ആൻഡ് ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മിയന്നൂർ ജംഗ്ഷൻ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
9: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
10: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: Once again, welcome back to Asriya Premier League with me, RJ Anusha.

അപ്പൊ ഇന്നത്തെ BGM ഗെയിമിൽ ഇപ്പോൾ കേട്ടിയ ഒരു BGM ഏത് മൂവിയിലേതാണ് എന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു. നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആൻസേഴ്സ് വന്നിരിക്കുന്നത് നോക്കാം. വാട്സപ്പിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിഷമയാണ്. മംഗളവാരം എന്ന തെലുങ്കു മൂവിയിലേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. സൂരജ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ചൊവ്വാച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് കേട്ടോ. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. ആൻഡ് സഹദേവൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആൻസർ ഡെവിൾ എന്ന മൂവിയിലേതാണ് എന്നുള്ളതാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും വിഷ്ണു ഫ്രം വർക്കലയിൽ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും മംഗളവാരം എന്ന മൂവിയിലേതാണ് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നയന സോന മാളു ജിബിൻ എന്നിവർ ചേർന്നിട്ടാണ് മംഗളവാരം എന്ന മൂവിയിലേതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസറാണ് ഇവരെല്ലാവരും അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് 2023 റിലീസായ തെലുങ്കു ലാംഗ്വേജിലെ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള മംഗളവാരം എന്ന മൂവിയിലേതാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള BGM. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു BGM ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബി അജനീഷ് ലോക്നാഥ് എന്ന ആളാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ടുതാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിച്ചു. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Adi, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര
5: സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
3: You are listening to Ashray FM 90, Nadinoppam Nattarkoppam.

ചരിത്രത്തിന്റെ ഒഴുക്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ കഥയാണ് ഡാനി. വലിയ ലക്ഷ്യങ്ങളോ വാശികളോ ഇല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഡാനിയൽ തോംസൺ എന്ന സാക്സഫോൺ വായനക്കാരന്റെ ജീവിതയാത്രയാണ് ടി വി ചന്ദ്രൻ ഡാനി എന്ന ചിത്രത്തിലൂടെ വരച്ചു കാട്ടുന്നത്. യൗവനം മുതൽ വാർദ്ധക്യം വരെ നീളുന്ന ഡാനിയുടെ ജീവിതം ഒരു മനുഷ്യന്റെ ഏകാന്തതയെയും നിസ്സഹായതയെയും ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്നു. മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു നായകന്റെ യാതൊരു പരിവേഷങ്ങളും ഇല്ലാതെ ഡാനിയുടെ സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും സ്ക്രീനിൽ പകർന്നാടിയപ്പോൾ അത് മലയാള സിനിമയിലെ സമാനതകളില്ലാത്ത ഒരു ക്ലാസിക് അനുഭവമായി മാറി. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ഓഡിയോ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത് ആർ ജെ ഏലിക്കുട്ടി. Clapboard.

0: പ്രായമായതിന്റെ ഒരു ക്ഷീണവും മുഖത്തില്ല.
1: പപ്പായ്ക്ക് എന്താ സുഖ ജീവിതമല്ലേ?
2: ടി വി ചന്ദ്രന്റെ രചനയിലും സംവിധാനത്തിലും നിർമ്മാണത്തിലും 2001 പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ മലയാളം ട്രാജിക് കോമഡി ചിത്രമാണ് ഡാനി. മമ്മൂട്ടി ടൈറ്റിൽ റോളിലെത്തിയ ഈ ചിത്രത്തിൽ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ്, വാണി വിശ്വനാഥ്, സിദ്ദിഖ്, വിജയരാഘവൻ, രതീഷ്, ജനപ്രിയ ടെലിവിഷൻ താരം മായ മൌഷ്മി, രാജീവ് മേനോൻ, നരേന്ദ്രപ്രസാദ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. 2001 ക്രിസ്മസ് കാലത്ത് പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം നിരൂപകരിൽ നിന്ന് വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 3 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്.
3: ഹലോ മാർഗരറ്റ്.
0: ഹലോ പ്രൊഫസർ. മൈ ഹസ്ബൻഡ്
3: രൺബീർ. രൺബീർ സിംഗ് ഖേറോൺ.
4: അറിയാലോ, മമ്മൂട്ടിയാണ്. ഡാനി, ഡാനിയൽ തോംസൺ.
3: വി കേം ഹിയർ ഫോർ എ സെമിനാർ, യു നോ.
4: ഐ നോ.
5: പ്രൊഫസർ, ഐ ഹോപ്പ് യു ലൈക്ക് ദി അറേഞ്ച്മെന്റ്സ് അറ്റ് ദി സെമിനാർ.
3: ഓഫ് കോഴ്സ്.
0: പ്രൊഫസർ, ദിസ് ഈസ് രഞ്ജി തോമസ്. ഹി ഈസ് അറ്റ് ദി ഹോസ്പിറ്റൽ നൗ.
3: വെയർ ഈസ് ഡോക്ടർ തോമസ് നൗ?
6: ഹി വെന്റ് ബാക്ക് വെയർ ഹി കേം ഫ്രം.
2: സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും നായകനാകാൻ കഴിയാതെ പോയ ഒരു മനുഷ്യന്റെ സങ്കടമാണ് ഡാനിയുടെ കാതൽ. മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ

0: എന്താണ് കാര്യം? ആളുകൾക്ക് മനസ്സിലാകുകയല്ലേ?
1: ഇവര് വെളിയിൽ നിന്ന് വരുന്നവരല്ലേ ഡാനി. They are not coming to verify.
0: ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് മാഗിക്ക് എന്താണ് കാര്യം?
1: കാര്യമുണ്ട് ഡാനി, കാര്യമില്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യിക്കൂ? There is a sympathy factor. ആ കിഴവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അയാൾ വിചാരിച്ചെന്റെ പോസ്റ്റിംഗ് ഉറപ്പാ.
2: ഒരു സാധാരണക്കാരൻ ചരിത്രത്തിന്റെ താളുകളിൽ എത്രത്തോളം അപ്രസക്തനാകാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ചിത്രം മാറുന്നു. വലിയ വാണിജ്യ സിനിമകളുടെ ലളിതമായ സമവാക്യങ്ങളെ മാറ്റി നിർത്തി ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി പ്രേക്ഷകന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ സിനിമ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara
3: Vivaha akoshangalkku Kottarakarayile ettavum valiya JC Diamond Convention Center ningale swagatham cheyunu Vishalamaya car parking അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ കരിക്കം കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നായകൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നായകനാകാൻ കഴിയാതെ മറ്റുള്ളവരുടെയൊക്കെ തിരക്കഥയ്ക്കനുസരിച്ച് മാത്രം ജീവിച്ചു തീർക്കേണ്ടി വന്നാലോ? അങ്ങനെ ഒരു മനുഷ്യന്റെ കഥയാണ് 2001 TV Chandran സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡാനി. കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒരുപോലെ സാക്സോഫോൺ വായിക്കുന്ന ഡാനിയൽ തോംസൺ എന്ന ഡാനിയുടെ ജീവിതം ഒരു വശത്ത് നമ്മൾ ചിരിപ്പിക്കുമ്പോഴും മറുവശത്ത് വല്ലാത്തൊരു നൊമ്പരം ബാക്കി വെക്കുന്നുണ്ട്. സൂപ്പർസ്റ്റാർ പദവികളുടെ യാതൊരു ഭാരവുമില്ലാതെ ചുറ്റുപാടുകളുടെ മുന്നിൽ തികച്ചും നിസ്സഹായനായ ഡാനിയായി മമ്മൂട്ടി പകർന്നാടിയപ്പോൾ അത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ബ്ലാക്ക് കോമഡികളിൽ ഒന്നായി മാറി. ചിരിയും കണ്ണീരും ഇടകലർന്ന ഡാനിയുടെ ഈ കഥയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആഴ്ചയെ ഏലിക്കുട്ടി.
10: ഇത് ഡാനി, മുഴുവൻ പേര് ഡാനിയൽ തോംസൺ. 1930 March 12 ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുവാൻ ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം കേരളത്തിൽ ഒരു കടലോര ഗ്രാമത്തിൽ ഡാനി ജനിച്ചു. ആശുപത്രിയിലായിരുന്നു ജനനം. 1932 September 21 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഡാനിയുടെ അമ്മ അർബുദം മൂലം മരിച്ചു. 1934 September 13 തൃത്താലയിൽ MRB ഉമാദേവി അന്തർജനത്തെ വേളി കഴിച്ചുകൊണ്ട് നമ്പൂതിരി സമുദായത്തിൽ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ ദിവസം ഡാനിയുടെ അപ്പൻ തലയിൽ തേങ്ങ വീണ് മരിച്ചു.
9: TV Chandran ഫ്രെയിമുകളിൽ നിന്ന് ഡാനി ഒരിക്കലും പുറത്തു പോകുന്നില്ല. യൗവനം മുതൽ വാർദ്ധക്യം വരെ നീളുന്ന ആ ഏകാന്ത ജീവിതം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഡാനി എന്ന കഥാപാത്രത്തിന് യാതൊരുവിധ മാറ്റങ്ങളോ വളർച്ചയോ സംഭവിക്കുന്നില്ല എന്നത് വളരെ കൗതുകകരമാണ്. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം മുതൽ വിധവാ വിവാഹം വരെ, കേരളപ്പിറവി മുതൽ ബാബറി മസ്ജിദ് തകർച്ചയും വാജ്പേയിയുടെ ഭരണകാലവും വരെ നീളുന്ന വലിയ രാഷ്ട്രീയ നാഴികക്കല്ലുകളുമായാണ് സംവിധായകൻ ഡാനിയുടെ ജീവിതത്തെ വിളക്കി ചേർത്തിരിക്കുന്നത്.
10: ഒരുപാട് മരണങ്ങൾക്കിടയിലൂടെ വളർന്നു വന്ന ഡാനി അങ്ങനെ ഒരു ചരമഗായകനായി.

0: ചുറ്റുപാടുമുള്ള കാലവും മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ചിന്തയിലും പ്രവൃത്തിയിലും ഡാനി എപ്പോഴും ഒറ്റയ്ക്കാണ്. ഒരുപക്ഷെ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിസ്സഹായനായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഡാനി. ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ പോലും അയാൾക്ക് ചുറ്റും സ്വന്തമെന്ന് പറയാൻ ആളുകൾ ഇല്ലാതിരുന്നിട്ടില്ല. എന്നിട്ടും സ്വന്തമായ ഒരു ശബ്ദമോ മേൽവിലാസമോ ഇല്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത ഒരു ഏകാഗിയായി അയാൾ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ യാത്ര തുടർന്നു.
1: എന്റെ പൊന്നച്ചോ 5 രൂപേ, എടാ ഞങ്ങ പള്ളിക്കാരുടെ കൂടെ നോവേനക്ക് ഒരു രാത്രി മുഴുക്ക കൊട്ടിയിട്ട് കിട്ടിയത് 2 രൂപയാണ്. നമ്മടാ ദ്വാസട കെട്ടിയാള് ബിരിയാണി ഇന്നാണാ നാളെയാണെന്ന് പറഞ്ഞ് കിടക്കേണ്.
2: 2 രൂപ
1: ഉശാലായില്ലേ?

0: മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മവും മികച്ചതുമായ പ്രകടനങ്ങളിലൊന്നാണ് ഡാനി എന്ന കഥാപാത്രം. കൊച്ചിയിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച് ഉള്ളിലെ സങ്കടങ്ങളെ ഒരു പരുങ്ങലോടെയുള്ള ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച് ഒടുവിൽ വാർദ്ധക്യത്തിൽ ചുറ്റുമുള്ള ലോകത്തോട് തികഞ്ഞ നിസ്സംഗത കാട്ടാൻ പഠിച്ച ഒരു മനുഷ്യൻ. ടി വി ചന്ദ്രൻ അതിവിദഗ്ധമായി തുന്നിച്ചേർത്ത ഡാർക്ക് ഹ്യൂമറാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. മരണവീട്ടിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നിസ്സംഗതയോടെ അയാൾ പാടുന്ന അങ്കിൾ ഡൈഡ് ആന്റി ക്രൈയിങ് എന്ന പാട്ടും ഭാര്യയെ വശീകരിക്കാൻ ശ്രമിക്കുന്നയാളെ അടിച്ചിട്ട് മുൻപ് പഠിച്ച ഇംഗ്ലീഷ് ക്ലാസ് ഓർത്ത് ഇറ്റ് വാസ് ഡെലിബറേറ്റ് എന്ന് പറയുന്നതുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്.
1: എനിക്ക് നമ്മുടെ പള്ളിയിൽ ഒരു അസൽ സംഗീത ട്രൂപ്പ് ഉണ്ടാക്കണം. മറ്റിടവകയെന്ന് വരെ നമുക്ക് ക്ഷണമുണ്ടാവണം. ഞാനത് ചെയ്യും. വെറുതെ അല്ല യൂറോപ്പിൽ പോയി സംഗീതം പഠിച്ചത്. എ പെർഫെക്റ്റ് ഓർക്കസ്ട്ര വിത്ത് സാക്സഫോൺ, ഗിറ്റാർ, വയലിൻസ്.

പ്രസവ മുറിയിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞിനെ നോക്കി ഇതിന് നിങ്ങളുടെ ചായയുണ്ടെന്ന് നേഴ്സ് പറയുമ്പോൾ തൊട്ടുപിന്നാലെ ഒറിജിനൽ കുട്ടിയുമായി അടുത്ത നേഴ്സ് വരുമ്പോൾ രണ്ടിനും എന്റെ ചായയാണ് എന്ന് ദാനി പറയുന്ന മറുപടി ആക്ഷേപഹാസ്യത്തിന്റെ മനോഹരമായ ഒരു മുഹൂർത്തമാണ്. ആദ്യ പ്രണയവും അതിന്റെ തകർച്ചയും സാക്സഫോൺ വായനയുടെ പശ്ചാത്തലത്തിൽ ഒരൊറ്റ രംഗത്തിൽ ഒതുക്കിയും ആദ്യ രാത്രിയിലെ സംഭാഷണങ്ങളിൽ പോലും കപടതയില്ലാതെ നല്ല സോഫ്റ്റ് കൈയാണല്ലോ എന്ന് പറയുന്ന നിഷ്കളങ്കത കാണിച്ചും സിനിമയിലെ സ്ഥിരം ക്ലേശകളെ സംവിധായകൻ ഇവിടെ അട്ടിമറിക്കുന്നു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ വലിയ അംഗീകാരങ്ങളാണ് ഡാനി എന്ന ചിത്രത്തെ തേടിയെത്തിയത്. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ടി വി ചന്ദ്രന് ഈ ചിത്രത്തിലൂടെ ലഭിച്ചിരുന്നു. ഇതിനു പുറമെ 3 സുപ്രധാന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഡാനി സ്വന്തമാക്കി. ടി വി ചന്ദ്രനെ മികച്ച സംവിധായകനായും കെ ജി ജയനെ മികച്ച ഛായാഗ്രാഹകനായും സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തപ്പോൾ മികച്ച പ്രോസസിംഗ് ലാബിനുള്ള പുരസ്കാരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കാണ് ലഭിച്ചത്. ഈ വലിയ അംഗീകാരങ്ങൾക്ക് പുറമെ മികച്ച മലയാള സിനിമയ്ക്കുള്ള പ്രശസ്തമായ ജോൺ അബ്രഹാം പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ ടി വി ചന്ദ്രനെ തേടിയെത്തി. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഡാനി എത്രത്തോളം മികച്ചതാണെന്ന് ഈ പുരസ്കാര നേട്ടങ്ങൾ അടിവരയിടുന്നു.

0: ഒപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
5: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
3: സംബോധിത് തത്കാൽ ഭാരത് സംവിധാന കേരള രാജ് വിധാനമണ്ഡൽ ഭേജന ഹു രാഷ്ട്രപതി ജി പ്രസ്തുത കേരള സർക്കാർ പ്രസ്താവ് മഞ്ജൂരി ദി ഹൈ.
2: കേന്ദ്രമന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള MPമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ടുവയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നെഹിമ.
4: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
2: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
6: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
2: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. കേരള RTC.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
0: പ്രക്ഷേപണം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: മമ്മൂട്ടി എന്ന നടനെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വളരെ ഗാംഭീര്യമുള്ള നായക വേഷങ്ങളിലാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി തീർത്തും സാധാരണക്കാരനായ ഒരു പാവം മനുഷ്യനായി അദ്ദേഹം എത്തിയ സിനിമയാണ് 2001 പുറത്തിറങ്ങിയ ഡാനി. ടി.വി. ചന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഡാനിയൽ തോംസൺ എന്ന ഒരു സാക്സഫോൺ വായനക്കാരന്റെ കഥയാണ് പറയുന്നത്. ജീവിതത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയാതെ ജീവിതം എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ഒഴുകി നടക്കുന്ന ഒരാൾ. കല്യാണത്തിനും മരണത്തിനും ഒരുപോലെ പാട്ടുപാടുന്ന ഡാനിയുടെ അരസകരമായ എന്നാൽ ചെറിയൊരു നൊമ്പരം ബാക്കി വെക്കുന്ന ജീവിത കഥയാണ് ഈ സിനിമ. ഈ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജി എലിക്കുട്ടി.
1: സാറിന്റെ അതേ മൂക്ക.
2: അയ്യോ സിസ്റ്ററെ, കുഞ്ഞു മാറി, ഇത് അപ്പുറത്ത് കട്ടില്ലയാ.
1: അയ്യോ,
3: രണ്ടെണ്ണത്തിന് എന്റെ മുഖ ചായ.
0: ഡാനിയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി മാറുന്ന മാർഗരറ്റ് എന്ന കഥാപാത്രത്തെ വാണി വിശ്വനാഥ് വളരെ ഗംഭീരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ സ്വാർത്ഥതയും അധികാര പ്രയോഗവുമാണ് ഈ സിനിമയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. കാമുകന്റെ മരണത്തിൽ വിലപിക്കുന്നവളായാണ് മാർഗരറ്റിനെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ കാലക്രമേണ അവളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയും മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാത്ത തികച്ചും സ്വാർത്ഥയും ഹൃദയശൂന്യവുമായ ഒരു സ്ത്രീയായി അവൾ മാറുകയും ചെയ്യുന്നു. അവരുടെ ദാമ്പത്യത്തിൽ എല്ലാ അധികാരങ്ങളും പുരുഷനായി മാർഗരറ്റ് മാറുമ്പോൾ ശബ്ദമില്ലാതെ എല്ലാം സഹിക്കുന്ന ഒരു ഭാര്യയുടെ സ്ഥാനത്താണ് ഡാനിയുള്ളത്. ദാമ്പത്യ ആവശ്യങ്ങൾ നിഷേധിക്കുന്നതിൽ തുടങ്ങി സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഡാനിക്ക് അനുമതി നിഷേധിക്കുന്നതിലും അയാളുടെ മറ്റു സൗഹൃദങ്ങളെ പോലും നിയന്ത്രിക്കുന്നതിലും വരെ മാർഗരറ്റ് എന്ന മാസ്റ്റർ മാനിപ്പുലേറ്ററെ നമുക്ക് കാണാൻ കഴിയും. ഡാനിയുടെ നിസ്സഹായതയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഈ കഥാപാത്രമാണ്.
4: ചെറിയ തോതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഡാനിയെ മാർഗരറ്റ് പാർട്ടികൾക്ക് കൊണ്ടുപോയി തുടങ്ങി.
5: ഹലോ മിസ്റ്റർ കുറുപ്പ്.
3: ഡാനി, ഡാനിയൽ തോംസൺ.
6: മിസ്റ്റർ ഡാനിയെ ഈ വഴിക്കൊന്നും കാണാറേ ഇല്ലല്ലോ.
5: ഇദ്ദേഹം എപ്പോഴും എസ്റ്റേറ്റിൽ തന്നെ. എസ്റ്റേറ്റ് കാര്യം കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ.
6: പ്ലീസ് ഹെൽപ് യുവർ സെൽഫ്.
5: അധികം കുടിച്ച് പോറാക്കരുത്.
6: ഹലോ
3: ഹലോ,
6: ഐ എം പ്രൊഫസർ നിലാംബരൻ.
3: ഡാനി, ഡാനിയൽ തോംസൺ.
6: മിസ്റ്റർ ഡാനി, പാക് യുദ്ധത്തിലെ നമ്മുടെ ടാക്ടിക്സിനെ പറ്റി എന്തു പറയുന്നു?
3: വെരി ബാഡ്.
6: What do you mean?
3: I mean very good.
0: മമ്മൂട്ടിയുടെ ഡാനി ഒഴികെയുള്ള മറ്റ് കഥാപാത്രങ്ങളുടെ എല്ലാം പ്രകടനത്തിൽ അല്പം നാടകീയത അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മയാണ് കേട്ടോ. ഉദാഹരണത്തിന്, വാണി വിശ്വനാഥിന്റെ പ്രായമായ ഗെറ്റപ്പ് പൂർണ്ണമായിട്ടും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. നരച്ച മുടി ഉണ്ടെങ്കിലും ആ മേക്കപ്പിന് പിന്നിലെ ചെറുപ്പക്കാരുടെ ശരീരഭാഷ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട്. മല്ലിക സാരാഭായിയുടെ കാസ്റ്റിംഗും സമാനമായ ഒരു കല്ലുകടിയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. പ്രായമായ ഒരു സ്ത്രീയായി അവരെ ഉൾക്കൊള്ളാനോ ആ കഥാപാത്രത്തോട് വൈകാരികമായിട്ട് അടുക്ക ോ പ്രേക്ഷകർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ 40 വർഷങ്ങൾക്ക് ശേഷം ഡാനിയും മകൾ ലൂസിയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് സാവകാശം അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു രംഗത്തിലെ അമിതമായിട്ടുള്ള നാടകീയതയും കൃത്രിമത്വം തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങളും കാരണം അവിടെ പ്രേക്ഷകന് അനുഭവപ്പെടേണ്ടിയിരുന്ന തീവ്രമായിട്ടുള്ള വൈകാരികത എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ചെറുതായിട്ട് തോന്നിപ്പോകാറുണ്ട് കേട്ടോ.
5: ഉറൂബിന്റെ ഒരു നോവലില് ഒരു സന്ദർഭമുണ്ട്. അമ്മിണി അല്ല, മിണ്ടാ പെണ്ണ്. നായികയുടെ അമ്മ മരിച്ചു എന്നറിഞ്ഞ് കഷ്ടെന്ന് പറയുന്ന നായകനോട് നായിക ജീവിതം എന്നാണ് പറയേണ്ടത്. കഷ്ടം എന്നല്ല.
3: ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പഠിച്ചിട്ടില്ല. വായിക്കാൻ പഠിച്ചെങ്കിൽ വായിച്ചുണ്ടെങ്കിലും ഇരിക്കാം.
5: ഡാനി അപ്പൊ സ്കൂളിൽ പോയിട്ടില്ലേ?
3: സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അരിയാസോട്ട് കളിക്കാൻ.
0: ഏത് വലിയ ദുരന്തത്തിന് മുന്നിലും ഡാനി കാണിക്കുന്ന ഒരു തരം നിർവികാരതയാണ് ഈ കഥാപാത്രത്തെ കൂടുതൽ ഹൃദയഭേദകമാക്കുന്നത്. സ്വന്തം മകനായ ഫ്രെഡിയുടെ വിവാഹവേളയിൽ പോലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന ഡാനിയെ സിനിമയിൽ കാണാം. മകളെ ലൂസിയെ അയാളിൽ നിന്ന് അകറ്റുമ്പോൾ മാത്രമാണ് ഡാനിയുടെ ഉള്ളിലെ യഥാർത്ഥ സങ്കടം പ്രേക്ഷകർക്ക് മുൻപിൽ വെളിപ്പെടുന്നത്. ഡാനിയുടെ സന്തോഷവും വ്യക്തിത്വവും എപ്പോഴും ആ ചുവന്ന യൂണിഫോമിലെ സാക്സഫോൺ വായനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്.
7: ഇതൊരു 5 മിനിറ്റ് നേരത്തെങ്കിലും നിർത്തിക്കൂടെ? ഞാനൊന്ന് കോളേജിൽ പോയ ശേഷം ഇഷ്ടം പോലെ വായിച്ചോ.
8: കള്ളു കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി അറിയണ്ട.
4: 1978 ഒക്ടോബർ 27-ാം തീയതി കോളേജിലേക്ക് പോകുന്ന റോബർട്ടിനെ നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നു. വീണ്ടും കാണുന്നു.
0: സ്വന്തം കുടുംബത്തിൽ നിന്ന് അയാൾ വൈകാരികമായി എത്രത്തോളം അകന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു സംഗീതം. അവസാനം ഭാർഗവി അമ്മയുടെ രൂപത്തിൽ ലഭിക്കുന്ന സ്നേഹവും കരുതലുമാണ് അയാളുടെ ജീവിതത്തിലെ ഏക ആശ്വാസം. തന്നെ കേൾക്കാൻ തയ്യാറാകുന്ന, തന്നെ ഒരു മനുഷ്യനായി പരിഗണിക്കുന്ന ഒരാളിലൂടെ മരിക്കുമ്പോഴെങ്കിലും അയാൾ ആഗ്രഹിച്ച ബഹുമാനവും പരിഗണനയും ഡാനിക്ക് ലഭിക്കുന്നു. നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന പല ബന്ധങ്ങളുടെയും ആഴമില്ലായ്മയെക്കുറിച്ചും ഒറ്റപ്പെട്ടു പോകുമോ എന്ന മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ആന്തരിക ഭയത്തെക്കുറിച്ചും നമ്മെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ടാണ് ടി വി ചന്ദ്രൻ ഈ ഒരു ചിത്രം അവസാനിപ്പിക്കുന്നത്.
5: അമ്മുമ്മ
3: ഡാനിയൽ തോംസൺ.

ആൾക്കൂട്ടങ്ങൾക്കിടയിൽ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഓരോ മനുഷ്യന്റെയും പ്രതിനിധിയാണ് ഡാനി. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ ഡാനി നിങ്ങളുടെ മനസ്സിലും ഒരു വലിയ നൊമ്പരമായി മാറും. തീർച്ച മികച്ച ഒരു സിനിമ അനുഭവത്തിനൊപ്പം ജീവിതത്തെ കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ചിത്രം. ഡാനി എന്ന ടി വി ചന്ദ്രന്റെ ഈ ഒരു സിനിമയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മലയാള സിനിമ നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി ഗംഭീരമായിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങളും കഥകളും ഒക്കെയായിട്ട് ക്ലബ് ബോർഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ചിൽഡ്രൻസ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: டேக் எ பிரேக்.
1: குட் ஈவினிங், நமஸ்காரம், வெல்கம் டு டேக் எ பிரேக் வித் மீ ஆர்ஜி அனாமிக. இன்றைக்கு இந்த விசேஷங்கள் எல்லாவரும் சுகாய்ட்டு சந்தோஷாய்ட்டு இருக்கையாணு விசுவசிக்கான. அப்ப இன்னத்தை டேக் எ பிரேக்கிலூட ஒருபாடு ஒருபாடு ஒருபாடு எக்ஸைட்டிங் ஆயிட்டுள்ள விசேஷங்களும் இன்ட்ரெஸ்டிங் ஆயிட்டுள்ள காரியங்களும் ஒക്കെ പറയാനായിട്ടാണ് டேக் எ பிரேக்கில் ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ട്രെയിനുകളുടെ എഞ്ചിനുകൾക്ക് പല കളേഴ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് പല നിറത്തിലുള്ള എഞ്ചിൻ? എല്ലാ ട്രെയിൻ എഞ്ചിനുകളും ഒരേ നിറത്തിൽ ആകുന്നത് നല്ലത്? എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരു എഞ്ചിന്റെ നിറം അതിന്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയിലെ ട്രെയിൻ എഞ്ചിന്റെ നിറം അതിന്റെ ഐഡന്റിറ്റി മാത്രമല്ല, അത് ഏത് തരം ട്രെയിൻ ആണെന്നും ഏത് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുമുള്ള സൂചന കൂടിയാണ് നൽകുന്നത്. എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ എഞ്ചിനുകൾക്ക് വ്യത്യസ്ത കളേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു എഞ്ചിന്റെ നിറം അത് വലിക്കുന്ന ട്രെയിനിന്റെ തരം അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഒരു ട്രെയിനിന് ചുവന്ന എഞ്ചിൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണമായിട്ട് ഒരു പാസഞ്ചർ മെയിൻ അല്ലെങ്കിൽ മെയിൽ എക്സ്പ്രസ് ട്രെയിനിലായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജനറൽ ക്ലാസ് ട്രെയിനുകളെ വലിക്കുന്നത് ചുവന്ന എഞ്ചിനുകളാണ് കേട്ടോ. ഇനി സൂപ്പർ ഫാസ്റ്റ്, രാജധാനി, തുരന്തോ തുടങ്ങിയിട്ടുള്ള അതിവേഗ പ്രീമിയം ട്രെയിനുകളിലാണ് സാധാരണയായിട്ട് നീല എഞ്ചിനുകളെ യൂസ് ചെയ്യാറുള്ളത്. നീല എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിൻ അതിന്റെ വേഗതയുടെ മുഖമുദ്രയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ വെളുത്ത എഞ്ചിനുകൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളാണ്. ഈ എഞ്ചിനുകൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവ കൂടുതൽ ശക്തമാണെന്ന് കണക്കാക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഫൈനലി, പാസഞ്ചർ ട്രെയിനുകളിൽ മഞ്ഞ എഞ്ചിനുകൾ യൂസ് ചെയ്യാറില്ല. ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ, പരിശോധന ആവശ്യങ്ങൾ എന്നിവയ്ക്കായിട്ടാണ് ഈ എഞ്ചിനുകൾ യൂസ് ചെയ്യാറുള്ളത്. റെയിൽവേ ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്ത് ഈ എഞ്ചിനുകൾ പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ട്രെയിൻ എഞ്ചിനുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. So keep on listening to Astrea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
3: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: പകൽ സമയം ഇരുട്ടിൽ നിറയുക, അന്തരീക്ഷ താപനില കുറയുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലോ? സൂര്യഗ്രഹണത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇത് നമുക്ക് നാളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു കാഴ്ച ദൃശ്യമാകാനായിട്ട് പോവാണ്. ആൻഡ് വർഷത്തിലെ രണ്ടാമത്തെയും ഏറ്റവും ഡ്യൂറേഷൻ ഏറിയിട്ടുള്ള സൂര്യഗ്രഹണമാണ് 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും. അതായത് ചന്ദ്രൻ സൂര്യനെ കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ പകൽ രാത്രി പോലെ ദൃശ്യമാകും. 2026 ആദ്യത്തെ സൂര്യഗ്രഹണം 17 സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വാർഷിക സൂര്യഗ്രഹണമായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ചന്ദ്രൻ കംപ്ലീറ്റ് ആയിട്ടും സൂര്യനെ മൂടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്രഹണത്തിൽ ചന്ദ്രൻ സൂര്യനെ മൂടുന്ന സമയത്ത് തിളങ്ങുന്ന ഒരു വളയം പോലെ കാണപ്പെടുന്നുണ്ട്. ഈ ഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. ഇനി ഈ ഒരു അതുല്യമായിട്ടുള്ള കാഴ്ച എവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ആർട്ടിക് സമുദ്രം, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, അറ്റ്ലാന്റിക് സമുദ്രം, പോർച്ചുഗൽ, വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ടും കാണാനായിട്ട് സാധിക്കാട്ടോ. ബ്രിട്ടനിലെയും അയർലൻഡിലെയും ആളുകൾക്ക് ഏകദേശം 90% to 96% വരെ സൂര്യൻ മറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഫ്രാൻസ്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, വടക്കൻ ഇറ്റലി എന്നിവിടങ്ങളിൽ ഏകദേശം 88% to 95% വരെ സൂര്യൻ മറഞ്ഞിരിക്കും. വടക്കേ അമേരിക്കയുടെ ഒരു ഭാഗത്തും പൂർണ്ണ സൂര്യഗ്രഹണം കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും കാനഡയിലെയും ചില പ്രദേശങ്ങളിലും ഇന്ത്യയിലും ഈ ഗ്രഹണം ഒട്ടും ദൃശ്യമാകില്ല എന്നാണ് പറയുന്നത്. ആൻഡ് സൂര്യഗ്രഹണം എത്ര നേരം നീണ്ടു നിൽക്കും എന്നതാണ് പലർക്കും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. ഇന്ത്യൻ സമയം അനുസരിച്ച് ഓഗസ്റ്റ് 12 രാത്രി ഏകദേശം 11:17 ഈ ഒരു ഗ്രഹണം സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ദിവസം ഓഗസ്റ്റ് 13 പുലർച്ചെ 4:25 വരെ നീണ്ടു നിൽക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുന്ന പ്രദേശങ്ങളിൽ പരമാവധി 2:02 to 18 മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പോ 2026 ഓഗസ്റ്റ് 12, അതായത് നാളെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കാനായിട്ട് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഗ്രഹണം കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് എ സി പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
5: പ്രൈം ഫിറ്റ് പ്രീമിയം എ സി ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
6: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: വേഗത, മാരകമായിട്ടുള്ള വിഷം, അക്രമണ സ്വഭാവം, ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിയെ ബ്ലാക്ക് മാംബ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. പറഞ്ഞു വരുന്നത് ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ളതും അപകടകാരിയുമായിട്ടുള്ള ആഫ്രിക്കൻ പാമ്പായിട്ടുള്ള ബ്ലാക്ക് മാംബയെ കുറിച്ചാണ് കേട്ടോ. പേര് പോലെ തന്നെ വളരെയധികം പ്രത്യേകതയുള്ള, സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു പാമ്പാണിത്. ഈ ഒരു ബ്ലാക്ക് മാംബയ്ക്ക് മണിക്കൂറിൽ 12 മുതൽ 5 മൈൽ വേഗതയിൽ വരെ തെന്നി നീങ്ങാനായിട്ട് കഴിയും കേട്ടോ. എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ വേഗതയിൽ മാത്രമല്ല, ഇരയെ നിശബ്ദമായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും ഈ ഒരു പാമ്പിനുണ്ട്. തെക്കൻ കിഴക്കൻ ആഫ്രിക്കയിലെ സമതല പ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഈ ഒരു പാമ്പ് ആഫ്രിക്കയിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പാണ് കേട്ടോ. ശരാശരി 8.2 അടി നീളവും പരമാവധി 14 അടി നീളവും വരെ അവ വളരുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവയ്ക്ക് ഒലീവ് അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള നിറമാണെങ്കിലും അപകടം അറിയുമ്പോൾ വായ തുറക്കുന്നതിനാലാണ് ഇതിനെ കറുത്ത മാമ്പ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് അവയുടെ വായ്ക്കുള്ളിലെ നീല കലർന്ന കറുപ്പ് നിറമാണ് പ്രധാന പ്രത്യേകത. ആൻഡ് ബ്ലാക്ക് മാമ്പ സാധാരണയായിട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു പാമ്പല്ല കേട്ടോ, മറിച്ച് മനുഷ്യനെ കണ്ടാൽ ഒഴിഞ്ഞു മാറാനായിട്ടാണ് ആദ്യം ശ്രമിക്കാറുള്ളത്. എന്നാൽ രക്ഷപ്പെടാനായിട്ട് വഴിയില്ലെന്ന് തോന്നുകയോ ശത്രുക്കളാൽ വലയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിരോധത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോ തല ഉയർത്തി ശരീരത്തിന്റെ ഏകദേശം 1/3 ഭാഗം നിലത്തിന് മുകളിൽ ഉയർത്തുകയും ശക്തമായിട്ട് ചീറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തുടർച്ചയായിട്ട് ആക്രമിക്കാനായിട്ടും ഈ പാമ്പിന് കഴിയൂട്ടോ. ശത്രുക്കളാൽ വേട്ടയാടുന്ന സമയത്ത് ബ്ലാക്ക് മാമ്പയ്ക്ക് നിലത്ത് നിന്ന് ഏകദേശം 1 മീറ്റർ വരെ തല ഉയർത്തി ഇരയെ ആക്രമിക്കാനായിട്ട് കഴിയും. എലികള്, വവ്വാലുകൾ, പക്ഷികൾ, പല്ലികൾ തുടങ്ങിയ ജീവികളെ പെട്ടെന്ന് കണ്ടെത്താൻ മാത്രം തീക്ഷണമാണ് ഇവയുടെ കണ്ണുകൾ എന്ന് പറയാം. വായയുടെ മുൻവശത്തുള്ള 2 പൊള്ളയായ വിഷപ്പല്ലുകൾ ഉപയോഗിച്ചാണ് ഇവ വിഷം കുത്തിവെക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ബ്ലാക്ക് മാമ്പയുടെ വിഷം ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള പാമ്പു വിഷങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ട് വെറും 2 തുള്ളി വിഷം മതിയെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഒരു ബ്ലാക്ക് മാമ്പയുടെ വിഷപ്പല്ലുകളിൽ 20 തുള്ളി വരെ വിഷം ഉണ്ടായേക്കാവുന്ന ഒന്നാണ്. ഒരു കടിയിലെ ശരാശരി 100 മുതൽ 120 മില്ലിഗ്രാം വരെ വിഷം പുറത്തുവിടാനായിട്ട് ഇതിന് കഴിയും കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കാനായിട്ട് 10 മുതൽ 15 മില്ലിഗ്രാം വിഷം മാത്രം മതിയെന്നാണ് വിദഗ്ധര് പറയുന്നത്. ഇനി ബ്ലാക്ക് മാമ്പയുടെ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം വീക്കം അനുഭവപ്പെടാവുന്ന ഒന്നാണ്. തുടർന്ന് നാവിന്റെയും താടിയെല്ലിന്റെയും ചലന നിയന്ത്രണം നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, പക്ഷാഘാതം, ആശയക്കുഴപ്പം എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള സിംറ്റംസ് പ്രകടമാകുന്നുണ്ട്. ചിലർ 45 മിനിറ്റിനുള്ളിൽ തന്നെ അബോധാവസ്ഥയിലാകാനായിട്ടും സാധ്യത കുറച്ച് കൂടുതലാണ് കേട്ടോ. സമയബന്ധിതമായിട്ട് ആന്റിവനം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ 7 മുതൽ 15 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാവുന്ന ഒന്നാണ്. ആന്റിവനം ലഭ്യമായതോടെ മരണനിരക്ക് കുറഞ്ഞെങ്കിലും ആഫ്രിക്കയിലെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും അത് എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത ഒന്നുകൂടിയാണ്. അപ്പോ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ളതും അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പായിട്ടുള്ള ബ്ലാക്ക് മാമ്പയെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771171.
3: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: വീട്ടിൽ യൂസ് ചെയ്യുന്ന ബെഡ് ഷീറ്റുകള്, ടോയ്ലറ്റ് ബ്രഷുകള്, നോൺ സ്റ്റിക് പാത്രങ്ങൾ തുടങ്ങി പല ഉപകരണങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അവ ഓരോന്നും ഇത്ര കാലത്തിനുള്ളിൽ യൂസ് ചെയ്യരുത്. ഓരോ വസ്തുക്കളുടെയും കാലയളവ് എത്രയാന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടില് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കിടക്ക വിരികള്, ടോയ്ലറ്റ് ബ്രഷുകള്, ബാത്ത് മാറ്റുകള്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, കിടക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇവ ഇതുവരെ മാറ്റിയില്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് വൃത്തിയില്ല എന്ന് പറയേണ്ടി വരും. ഒരിക്കൽ ബാത്റൂമിന് മുന്നിലായിട്ട് വിട്ടി വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളിൽ പലരും അതിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഒരു ഹൈജീൻ പാലിക്കാനായിട്ടും ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്ന ഒഴിവാക്കാനായിട്ടും ബാത്ത് മാറ്റുകൾ ഒരു വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് വർഷത്തിൽ ഒരിക്കൽ മാറ്റി സ്ഥാപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അതുപോലെ വർഷങ്ങളുടെ പഴക്കമുള്ള ബെഡ് ഷീറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കീറിയാലും അത് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇക്കാര്യം അറിഞ്ഞുകൊള്ളുക. ഓരോ രണ്ട് വർഷത്തിലും ബെഡ് ഷീറ്റുകൾ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ബ്രഷുകളുടെ കാര്യത്തിലും വളരെ ശ്രദ്ധ ആവശ്യമാണ്. കുളിമുറികളിൽ ശരിയായിട്ടുള്ള ഹൈജീൻ ഉറപ്പാക്കാനായിട്ട് ഓരോ 8 മുതൽ 10 മാസത്തിലും ഇവ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നോൺ സ്റ്റിക് പാത്രങ്ങൾ സാധാരണയായിട്ട് കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും അതിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഓരോ 5 വർഷത്തിലും അവ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ അവയുടെ കോട്ടിംഗ് തുടർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്. ഇനി സുഖകരമായിട്ടുള്ള ഉറക്കത്തിന് കിടക്ക വളരെ ആവശ്യമാണ്. പക്ഷെ ഓരോ 8 വർഷത്തിനിടയിലും അത് മാറ്റേണ്ടതാണെന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കൂടാതെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും എങ്ങനെ പരിചരിക്കുന്നു എന്നതിന്റെയും അടിസ്ഥാനത്തിൽ കിടക്കകൾ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ അതിലുണ്ടാകുന്ന തേയ്മാനവും പൊട്ടലും കീറലും എല്ലാം കണക്കിലെടുത്ത് ഒരു കട്ടിൽ 12 മുതൽ 18 വർഷം വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടുപകരണങ്ങൾ എപ്പോഴും മാറ്റി സ്ഥാപിക്കണമെന്ന് അറിഞ്ഞിരിക്കുന്നത് ഹൈജീൻ പാലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും വീട് വൃത്തിയായിട്ടും ചിട്ടയായിട്ടും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ വർഷങ്ങളായിട്ട് കിടക്ക വിരികളും അതുപോലെ തന്നെ ബാത്ത് മാറ്റുകളും ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇവയ്ക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് അധിക കാലം ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒരു നഗരം മുഴുവൻ ചുറ്റി വന്നാലോ? എങ്ങനെയാണെന്നല്ലേ, ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരം ചുറ്റി കാണാനായിട്ട് വെറും ഒരു മണിക്കൂർ മാത്രം മതി. ക്രൊയേഷ്യയിലെ ഹമ്മിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. വെറും 50 താമസക്കാരുള്ള ഒരു പോക്കറ്റ് വലിപ്പമുള്ള നഗരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നഗരം. മുന്തിരിത്തോട്ടങ്ങള്, ഒലീവ് തോട്ടങ്ങൾ, കുന്നുകൾ എന്നിവ താണ്ടിയാണ് ഈ ഒരു നഗരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ഈ നഗരത്തിന് 100 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇന്ത്യയിലെ മറ്റേത് തെരുവിനേക്കാളും വളരെ ചെറുതായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ചെറുതാണെങ്കിൽ പോലും ചരിത്രം നിറഞ്ഞ ഒരു സ്ഥലമാണെന്ന് പറയാട്ടോ. ക്രൊയേഷ്യയിലെ ഇസ്ട്രിയൻ പെനിൻസുലയിൽ ചുറ്റിക്കിടക്കുന്ന ഈ നഗരം 11-ാം നൂറ്റാണ്ടിലേതാണ്. നഗരം മുഴുവൻ പുരാതനമായിട്ടുള്ള ശിലാഭിത്തികളാൽ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെഞ്ചറും പള്ളിയും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ഏറ്റവും പഴയ സ്ലാവിക് ലിപി ആയിട്ടുള്ള ഗ്ലാഗോലിറ്റിക് എഴുതി ആദ്യമായിട്ട് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഈ ഒരു സിറ്റി കണക്കാക്കപ്പെടുന്നുണ്ട്. നഗരത്തിൽ ആകെ ഒരു സെമിത്തേരി, 2 പള്ളികൾ, ഒരു ചെറിയ റെസ്റ്റോറന്റ്, കുറച്ച് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ മാത്രമാണ് ഉള്ളത്. ആൻഡ് ഈ ഒരു പ്ലേസിൽ നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ട ഒന്നാണ് ബിസ്ക മിസിൽറ്റോ എന്ന ചെടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രാൻഡി. തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു റെസിപ്പിയാണ് ഇതിന്റെ കേട്ടോ. നഗരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമായിട്ടുള്ള മ്യൂസിയം ഓഫ് ഹം ഓറയിൽ ഇത് ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോ 50 താമസക്കാർ മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരം സിറ്റുവേറ്റ് ചെയ്യുന്നത് ക്രൊയേഷ്യയിലാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
0: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടിബറ്റിലെ കൈലാസ പർവ്വതം ഒരു പുണ്യസ്ഥലമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിന്റെ ആത്മീയ പ്രാധാന്യത്തിനപ്പുറം ആ പ്രദേശത്ത് വിചിത്രമായ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കൈലാസത്തിനടുത്ത് 12 മണിക്കൂർ ചെലവഴിക്കുന്ന ആളുകൾ പറയുന്നത് 2 ആഴ്ച കടന്നു പോയതായിട്ട് തോന്നുന്നു എന്നാണ് കേട്ടോ. ഇവിടെ സമയം വ്യത്യസ്തമായ രീതിയിൽ നീങ്ങുന്നതായിട്ടാണ് പല ആൾക്കാരും പറയാറുള്ളത്. ചില തീർത്ഥാടകർക്കും ട്രക്കിംഗ് നടത്തുന്നവർക്കും അവരുടെ മുടിയും നഖങ്ങളും സാധാരണയേക്കാൾ വേഗത്തിൽ വളരുന്നതായിട്ടാണ് തോന്നുന്നത്. സാധാരണയായിട്ട് ആഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്ന ഈ ഒരു കാര്യം ഇത്രയും സമയപരിധിക്കുള്ളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കേട്ടോ. ഇവിടുത്തെ വിചിത്രമായിട്ടുള്ള സമയ വ്യതിയാനത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാനായിട്ട് സഹായിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്ന ഒരു കാര്യം കൈലാസ പർവ്വതത്തിന് ചുറ്റുമുള്ള ശക്തമായ കാന്തിക ക്ഷേത്രമാണ്. അതായത് ഈ പ്രദേശം അതിന്റെ കാന്തിക ഗുണങ്ങൾക്ക് പേര് കേട്ട ഒന്നുകൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തെ അപ്രതീക്ഷിതമായിട്ട് ബാധിക്കുകയും ജൈവ പ്രക്രിയകളെ സ്വാധീനിച്ച് കോശ വളർച്ചയെ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് അവരുടെ മുടിയും നഖവും വേഗത്തിൽ വളരുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ. ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഗവേഷണവും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇനി ആത്മീയ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ കൈലാസ പർവ്വതം കോസ്മിക് ഊർജത്തിന്റെ ശക്തമായ കേന്ദ്രമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും നിയമങ്ങൾ മറ്റിടങ്ങളിലെ പോലെ ബാധകമല്ലാത്ത സ്ഥലമായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. സമയം മാറുന്നു എന്ന തോന്നൽ ആളുകളുടെ ആഴത്തിലുള്ള ആത്മീയ ശ്രദ്ധയുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താവുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം കൈലാസ പർവ്വതം മറ്റൊരു ലോകത്ത് കടക്കുന്നത് പോലുള്ള തോന്നൽ നൽകുന്നത് കൊണ്ട് സമയം വിചിത്രമായിട്ട് തോന്നുന്നുവെന്ന തോന്നൽ സംഭവിക്കുന്നതുമാകാമെന്നാണ്. എന്നാൽ കൈലാസ പർവ്വതത്തിൽ ഇത്തരത്തിൽ സമയ വ്യത്യാസമാണോ എന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലെന്നതാണ് ശരിയായിട്ടുള്ള ഒരു വസ്തുത. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 വിത്ത് മീ RJ അനാമിക.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ആരാണ് ആഗ്രഹിക്കാത്തല്ലേ? 100 വർഷം വരെ ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡയറ്റ് ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഏതാണ് ആ ഡയറ്റ് എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ? ബ്ലൂ സോൺ ഡയറ്റ് എന്നാണ് ഈ ഡയറ്റ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിനെ കുറിച്ച് അറിയുന്നതിന് മുൻപായിട്ട് ബ്ലൂ സോൺ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ബ്ലൂ സോൺ എന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്ന മേഖലകളാണ്. ഈ മേഖലകളിലെ ആളുകളെ ഉൾപ്പെടുത്തി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. പഠനങ്ങൾ അനുസരിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ആഹാരക്രമത്തിൽ വിട്ടുപാറാത്ത രോഗങ്ങളെ അകറ്റി നിർത്തുന്ന ഭക്ഷണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ജപ്പാനിലെ ഒക്കിനാവ, ഇറ്റലിയിലെ സാർഡിനിയ, കൊസ്റ്ററിക്കയിലെ നിഖോയ തുടങ്ങിയ സ്ഥലങ്ങളെ ഗവേഷകർ ബ്ലൂ സോൺ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ആളുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടുപിടുത്തം. ഈ മേഖലയിലെ ജനങ്ങൾ പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ് എന്നിവയെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പകരം അവർ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണക്രമം ഫോളോ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവ സസ്യാധിഷ്ഠിത പ്രോട്ടീൻ നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാര എന്നിവ കൺട്രോൾ ചെയ്യാനായിട്ടും ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, പയർ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. മികച്ച ആരോഗ്യ ശീലങ്ങൾ ഫോളോ ചെയ്യുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ചേരുവ കൂടിയാണ് ഈ ഒരു ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഒലീവ് ഓയിലിൽ ആരോഗ്യകരമായിട്ടുള്ള അപൂരിത കൊഴുപ്പുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒപ്റ്റിമൽ കൊളസ്ട്രോൾ നിലയെ സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളാലും ഒലീവ് ഓയിൽ സമ്പന്നമായിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ബോഡിയിലെ നീർവീക്കം കുറയ്ക്കുന്നതിനും വിട്ടുമാറാത്ത രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തൊന്നാണ് നട്സ്. വിറ്റാമിനുകൾ, ധാതുക്കൾ, അപൂരിത കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് നട്സ് എന്ന് പറയുന്നത്. ഇവയെ ഭക്ഷണക്രമത്തിലെ പ്രധാന ഘടകമായിട്ട് കാണാവുന്ന ഒന്നുകൂടിയാണ്. നട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനായിട്ടും നമ്മുടെ ബോഡിയിലെ നീർവീക്കം കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അടുത്തൊന്നാണ് കടൽ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ മാംസത്തെക്കാൾ കൂടുതലായിട്ട് മത്സ്യവിഭവങ്ങളും സമുദ്ര വിഭവങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും 100 വയസ്സുവരെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ സോൺ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, കുറച്ച് ഗവേഷകർ അവരുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്റ്റാർ ഹോട്ടലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹോട്ടലുകൾ നൽകുന്ന ഗുണനിലവാരവും സേവനങ്ങളും അനുസരിച്ചാണ് സ്റ്റാർ റേറ്റിംഗുകൾ നൽകാറുള്ളത്. എന്തിന്, നമ്മളിൽ ഭൂരിഭാഗം പേരും 3-star, 5-star, 7-star ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലേ 10-star ഹോട്ടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഒരേ ഒരു 10-star ഹോട്ടൽ ഇവിടെങ്ങും അല്ല, അങ്ങ് ദുബായിലാണ്. ദുബായിയുടെ ഹൃദയഭാഗത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ബുർജ് അൽ അറബ് ആണ് ലോകത്തിലെ ഒരേ ഒരു 10-star ഹോട്ടൽ. ഒരു കൃത്രിമ ദ്വീപിലാണ് ഈ ഒരു അത്യാഡംബര ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ആഡംബരത്തിന് പര്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജുമൈറ ഹോട്ടൽ ചെയിൻ ആണ് ഈ ഒരു ഹോട്ടൽ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടലുകളിൽ ഒന്നുകൂടിയാണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 656 ഉയരത്തിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹോട്ടലിന്റെ ഉയരത്തിന്റെ 39% വാസയോഗ്യമല്ലാത്ത ഒന്നാണ്. അതിന് കാരണം കൃത്യമായിട്ട് ഇന്നും അറിയില്ല കേട്ടോ. വാസ്തുശില്പിയായിട്ടുള്ള ടോം റൈറ്റ് ആണ് ബുർജ് അൽ അറബ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. 1999 ബുർജ് അൽ അറബ് ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബുർജ് അൽ അറബില് ഒരു രാത്രി താമസിക്കുന്നതിനായിട്ട് 10 lakh rupees വരെ ഈടാക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൃത്രിമ ദ്വീപിൽ ഒരു കപ്പലിന്റെ രൂപത്തിലാണ് ഈ ഒരു ഹോട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് എത്തുന്നവർക്ക് ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഒരുക്കുന്നത് എന്നാണ് പറയുന്നത്. ഹോട്ടലിൽ എത്തുന്നവർക്ക് ആഡംബരത്തിന് പ്രതീകമായിട്ടുള്ള ഹെലികോപ്റ്റർ വഴിയോ റോൾസ് റോയ്സ് വഴിയോ പ്രവേശനം ഗംഭീരമാക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഹോട്ടലിന്റെ സ്യൂട്ടുകൾക്ക് ഫ്ലോർ ടു സീലിംഗ് വിൻഡോകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ അറേബ്യൻ ഗൾഫിന്റെ അതിമനോഹരമായിട്ടുള്ള പനോറമിക് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇത് കൂടാതെ 8 restaurants, ഒരു സ്പാ, സീ ഫേസിംഗ് റൂമുകൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ബുർജ് അൽ അറബ് ജുമൈറ. റൂഫ് ടോപ്പ് ബാർ, 2 നീന്തൽ കുളങ്ങൾ, 32 grand cabanas, ഒരു എക്സ്ക്ലൂസീവ് റെസ്റ്റോറന്റ് എന്നിവ ഹോട്ടലിന്റെ ആ ഒരു അട്രാക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇത് മാത്രമല്ല, അതിഥികൾക്ക് ഒരു സ്വകാര്യ ബീച്ച്, ഇൻഫിനിറ്റി പൂളുകൾ, ഗോൾഡ് ഫേഷ്യൽ, ഡയമണ്ട് മസാജുകൾ, സ്പാ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഹോട്ടലിന്റെ സ്റ്റാഫ് അതിഥി അനുപാതം എന്ന് പറയുന്നത് 8:1 ആണ് കേട്ടോ. ഓരോ അതിഥിക്കും ഉയർന്ന തലത്തിലുള്ള ശ്രദ്ധയും പരിചരണവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ ലോകത്തിലെ ഒരേ ഒരു 10-star ഹോട്ടലിനെ കുറിച്ചാണ് നമ്മൾ ആ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത്. എന്തായാലും ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. അപ്പൊ അടുത്ത ദിവസം മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കലക്കൻ വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ട്രെയിൻ യാത്ര പോലെയാണ്. ഒരുപാട് സ്റ്റേഷനുകൾ, ഒരുപാട് ആളുകൾ കയറുന്നു ഇറങ്ങുന്നു. എല്ലാവർക്കും നമ്മുടെ കൂടെ അവസാനം വരെ യാത്ര ചെയ്യാൻ പറ്റില്ല. ചിലർ നമ്മളെ നോക്കി ചിരിക്കും, ചിലർ കുറച്ചു ദൂരം കഥകൾ പറഞ്ഞ് കൂടെയിരിക്കും. ഇനി ചിലർ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച് പാതിവഴിയിൽ ഇറങ്ങിപ്പോവും. ഇതിനിടയിൽ നമ്മുടെ സീറ്റിനടുത്ത് വന്നിരുന്ന് നമ്മുടെ മൗനം പോലും മനസ്സിലാക്കി കൂടെയിരിക്കുന്ന ചിലരുണ്ട്. അവരെ കണ്ടെത്തുക, അവരെ ലൈഫിലേക്ക് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ പ്രോസസ്സാണ്. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രായം കൂടുതോറും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20കളിൽ നമുക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം വേണമെന്ന് നാം ആഗ്രഹിക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ കാലം തന്നെ ഒരു വലിയ ഫിൽട്ടറായി മാറും. ആ ജനക്കൂട്ടത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ചിലർ മാത്രം ബാക്കിയാവും. കാരണം ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എണ്ണത്തിലല്ല, ഗുണത്തിലാണ് കാര്യമെന്നാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഒരു വാക്കുപോലും പറയാതെ നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവർ മാത്രമേ ആ ഫിൽട്ടറിൽ ബാക്കിയാവും. ആ തിരഞ്ഞെടുപ്പ് നമ്മളല്ല, നമ്മൾ കടന്നുപോയ അനുഭവങ്ങളും കാലങ്ങളുമാണ് നടത്തുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. തെറ്റായ മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ശരിയായ മനുഷ്യരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നാം പഠിക്കുന്നത്. പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും നമ്മൾ ജീവനതുല്യം സ്നേഹിച്ച ചിലർ തന്ന വലിയ ചില മുറിവുകളുണ്ടാവും. ആ മുറിവുകൾ ഉണങ്ങാൻ ഒരുപക്ഷെ ഒരുപാട് നാളുകൾ എടുത്തേക്കാം. പക്ഷേ ആ മുറിവുകൾക്ക് ഒരു ഗുണമുണ്ട്. ഇനി ആരെ ലൈഫിലേക്ക് കടത്തിവിടണം എന്നതിനെക്കുറിച്ച് അത് നമുക്ക് കൃത്യമായ ഒരു പാഠം നൽകും. നമ്മുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്തവരെ, നമ്മുടെ സമയത്തിന് വില തരാത്തവരെ നമ്മൾ പതിയെ മാറ്റി നിർത്താൻ തുടങ്ങും. അങ്ങനെ ഓരോ മുറിവിലൂടെയുമാണ് ഏറ്റവും സ്നേഹമുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാളെ നാം ലൈഫിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അവരുടെ ബാഹ്യ സൗന്ദര്യം കൊണ്ടോ പണം കൊണ്ടോ അല്ല. അവരുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സങ്കടം വരുമ്പോൾ ഉച്ചത്തിൽ കരയാനും, ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കാനും, നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും യാതൊരു ജാള്യതയുമില്ലാതെ നിൽക്കാൻ കഴിയുന്ന ചിലരുണ്ട്. അവരുടെ മുൻപിൽ നമുക്ക് മുഖംമൂടികൾ ആവശ്യമില്ല. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന അവരെ കണ്ടെത്തുക എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് ചിലരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നതും. അത് വളരെ വേദന നിറഞ്ഞ ഒരു പ്രോസസ്സാണ്. നമ്മളെ നിരന്തരം തളർത്തുന്ന, നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവും. അവരെ ഒഴിവാക്കാൻ നമുക്ക് തോന്നും, പക്ഷേ സ്നേഹം കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും. എന്നാൽ അത്തരം വിഷലിപ്തമായ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ മാത്രമേ നല്ല മനുഷ്യർക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പറ്റൂ. നമ്മുടെ സമാധാനമാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അർത്ഥപൂർണമാവുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോൾ നമ്മളല്ല മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ആത്മാവാണ്. എവിടെയോ വെച്ച് ആദ്യമായി കാണുമ്പോൾ തന്നെ ചില മനസ്സുകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നും. വർഷങ്ങളായി പരിചയമുള്ളതുപോലെ അവർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് ആക്ച്വലി ഒരു മാതൃകതയാണ്. ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, എന്നിട്ടും ആ ഒരാൾ മാത്രം നമ്മുടെ പ്രിയപ്പെട്ടവരാകുന്നു. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ പരസ്പരം മനസ്സിലാക്കി എനിക്കെന്നും നിന്നെ വേണമെന്ന് രണ്ടുപേർ പരസ്പരം തീരുമാനിക്കുന്നതാണ് സ്നേഹത്തിലെ ഏറ്റവും വലിയ പ്രോസസ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങൾ ചുറ്റുമുള്ള ആ മനുഷ്യരെ ഒന്ന് നോക്കി. വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും നിങ്ങളുടെ സന്തോഷങ്ങളിൽ കൈയടിക്കാനും സങ്കടങ്ങളിൽ തോൾ നൽകാനും. ഒരു ചെറിയ ലോകം മാത്രമേ നമുക്കുള്ളൂ. അത് നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ആ ചെറിയ വൃത്തത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം. കാരണം പകരക്കാരില്ലാത്ത ഒരുപാട് മനുഷ്യർ അതിലുണ്ട്. ഇനി പുതിയ ആളുകൾ വരുമ്പോഴും ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക. എന്നാൽ സമാധാനത്തിൻ്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. ഈ ജീവിതം മനോഹരമാകുന്നത് നല്ല തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.